0: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നൂറിലെ 21 മുതൽ അതിൻ്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷൂറ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് നബീൽ അർ-റിഫാഈ.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 128 മുതൽ 136 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അസ്സി.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എവർക്കും പീസ്. ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് 9 ശനിയാഴ്ച, ഹിജ്റ വർഷം 1447, ദുൽഖാദ് 21.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹിജ്ർ പൂർണ്ണമായും സൂറത്തു നഹൽ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രദാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ പാരായണത്തിലേക്ക്.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: بسم الله الرحمن الرحيم.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ്

0: വിശുദ്ധ ഖുർആനിന്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണ മധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി കേൾക്കാനും പഠിക്കുന്നവരായും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നവരായും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم

فريقا تقتلون وتأسرون فريقا.

വഖദഫ വ ഖ ഖാഫാണ് വഖദഫ ഖാലാണ് വഖദഫ വഖദഫ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
6: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം. സൂറത്തുൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെ ഖലീഫ അസ്സുനൈജി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെയുള്ള വചനം. പാരായണം ചെയ്തത് ഖലീഫ സുനൈചി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. واذكر

ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45-66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.

0: പേസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് അത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിനെയും എതിർത്തിരുന്ന സമയത്ത് ത്യാഗോജ്ജലമായ തൻ്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ആഖ്യാനമാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്.
1: വചനം 115. ഇന്നമ ഹർറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും, നിങ്ങളുടെ മേൽ, അൽ മൈതത, ശവത്തെ, വദ്ദമ, രക്തത്തെയും, വലഹ്മ, മാംസവും, അൽ ഖിൻസീരി, പന്നിയുടെ, വമ, യാതൊന്നും, ഉഹില്ല, ശബ്ദം ഉയർത്തപ്പെട്ടിരിക്കുന്നു, അറുക്കപ്പെട്ടിരിക്കുന്നു, ലിഗൈറില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി, ബിഹി, അതുകൊണ്ട്, അതുവഴി, ഫമൻ, എനി ആർ, വല്ലവനും, ഇൽ ഖുറ, നിർബന്ധിതനായി, ഗൈറ ബാഗിൻ, തേടുന്നവനല്ലാതെ, കാംക്ഷിക്കുന്ന, ധിക്കരിക്കുന്നവനല്ലാതെ, വല ആദിൻ, അതിരുകടന്നവനുമല്ലാതെ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ട അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിയമലംഘനം കാംക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അപ്പോൾ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.
1: ഈ വചനത്തിലടങ്ങിയ സംഗതികളും ആശയങ്ങളും അൽബക്കറ 173-ലും മാഇദ 4-ലും അൻആം 145-ലും മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഇദയിലും അൻആമിലും വേണ്ടത്ര വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും വിവരിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അവിടങ്ങളിൽ നോക്കുക. ഇത്രയും കുറഞ്ഞ വസ്തുക്കളെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളുവെങ്കിലും മുശരിക്കുകൾ അവരുടെ സ്വന്തം വകയായി വേറെയും പലതും നിഷിദ്ധമാക്കി വച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ പറയുന്നത്.
2: വചനം 116. വലാ തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്. ലിമാ തസിഫു, വിവരിക്കുന്നതിനാൽ. അൽസിനതുക്കും, നിങ്ങളുടെ നാവുകൾ. അൽകദിബ, വ്യാജം. ഹാദ, ഇത്. ഹലാലുൻ, അനുവദനീയമാണ്. വഹാദ, ഇത്. ഹറാമുൻ, നിഷിദ്ധമാണ്. ലിതഫ്തറു, നിങ്ങൾ കെട്ടിയുണ്ടാക്കുവാൻ വേണ്ടി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. അൽകദിബ, വ്യാജം. ഇന്ന, നിശ്ചയമായും. അല്ലദീന യഫ്തറൂന, കെട്ടിച്ചമക്കുന്നവർ. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. അൽകദിബ, വ്യാജം. ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല.

0: നിങ്ങളുടെ നാവുകൾ വ്യാജവിവരണം നൽകി വരുന്നതിനാൽ മാത്രം നിങ്ങൾ പറയുകയും അരുത്. ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധവുമാണ് എന്നിങ്ങനെ. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ വേണ്ടി, അഥവാ അതാണതിന്റെ കലാശമാകുക. നിശ്ചയമായും അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല.
1: വചനം 117. മറ്റാഴിൻ, ഒരു സുഖാനുഭവോ, സുഖം, ഉപയോഗം. അലീലുൻ, അല്പമായ, കുറഞ്ഞ. വലഹും, അവർക്കുണ്ടുതാനും. അദാബുൻ, ശിക്ഷ. അലീമുൻ, വേദനയേറിയ.
2: മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം,
0: അല്പമാത്രമായ ഒരു സുഖാനുഭവം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും.
1: എന്തെങ്കിലും തെളിവോ വല്ല പ്രമാണമോ കൂടാതെ സ്വന്തം നാവിനാൽ ഉരുവിടുന്ന ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു ഹലാലാക്കിയ അഥവാ അനുവദനീയമാക്കിയ ചില വസ്തുക്കളെ ഹറാമും അഥവാ നിഷിദ്ധവും, ഹറാമാക്കിയ ചില വസ്തുക്കളെ ഹലാലുമാക്കിക്കൊണ്ട് മുശ്രിക്കുകൾ മതവിധികൾ കെട്ടിയുണ്ടാക്കിയിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ്. മതത്തിൽ ഹലാലെന്നും ഹറാമെന്നും വിധികൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും അല്ലാഹുവിനായിരിക്കെ, ഇതു അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കലാണല്ലോ. അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഇഹത്തിൽ വെച്ചു തുച്ഛമായ വല്ല കാര്യലാഭവും ലഭിച്ചേക്കാമെങ്കിലും പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയായിരിക്കും ഫലം എന്നു സാരം. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ശവം, പന്നിമാംസം മുതലായവയെ അവർ അനുവദനീയമായി ഗണിച്ചിരുന്നു. ബഹീറത്ത്, സായിബത്ത് എന്നും മറ്റുമുള്ള പേരുകളിൽ പല കാലികളെയും വിഗ്രഹങ്ങൾക്ക് വഴിപാടാക്കി വിടലും പതിവായിരുന്നു. ചിലതിനെ പുരുഷന്മാർക്കു മാത്രം അനുവദനീയവും സ്ത്രീകൾക്ക് നിഷിദ്ധവുമാക്കി വെക്കുകയും ചെയ്തിരുന്നു. അധ്യായം 5 വചനം 106, അധ്യായം 6 വചനം 139 മുതലായ സ്ഥലങ്ങൾ നോക്കുക. ഇത്തരം സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ടാകുന്നു ഇതു അനുവദനീയമെന്നും ഇതു നിഷിദ്ധമെന്നും പറയരുതെന്ന് വിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഗതികൾ മാത്രമല്ല ഈ വിരോധത്തിൽ അടങ്ങിയിരിക്കുന്നത്. അംഗീകൃതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന അനാചാരങ്ങളും ഖുർആനിനും സുന്നത്തിനും എതിരായി പുറപ്പെടുവിക്കുന്ന ഫത്വകളും നിയമങ്ങളുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നതിൽ ഉൾപ്പെടുന്നു. അബൂ നല്ലറ റഹിമഹുള്ള പറഞ്ഞതായി ഇബ്നു അബി ഹാത്തിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ വലാ തഖൂലൂ എന്നുള്ള ഈ വചനം ഞാൻ വായിച്ചു. അതിനാൽ അന്നു മുതൽ ഇന്നുവരെ ഞാൻ ഫത്വ അഥവാ മതകാര്യങ്ങളിൽ വിധി നൽകുവാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം 118. വഅലല്ലദീന, യാതൊരുവരുടെ മേൽ. ഹാദു, യഹൂദരായ. ഹറംന, നാം നിഷിദ്ധമാക്കി. മാ ഖസസ്ന, നാം കഥനം ചെയ്തത്, വിവരിച്ചത്. അലൈക, നിനക്ക്. നിന്റെ മേൽ. മിൻ ഖബ്ൽ, മുമ്പ്. വമാ ളലംനാഹും, നാം അവരോട് അനീതി ചെയ്തിട്ടുമില്ല, അക്രമം ചെയ്തിട്ടുമില്ല.

0: തന്നവയെ നാം നിഷിദ്ധമാക്കി. അവരോട് നാം അനീതി ചെയ്തിട്ടില്ല, എങ്കിലും അവർ അവരോട് തന്നെയായിരുന്നു അനീതി ചെയ്തിരുന്നത്.
1: അല്പം ചില ഭക്ഷ്യവസ്തുക്കളെ മാത്രമേ അല്ലാഹു നിഷിദ്ധമാക്കി നിയമിച്ചിട്ടുള്ളൂവെന്ന് 115 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ യഹൂദികളുടെ മേൽ മുമ്പ് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ള ചില വസ്തുക്കളെ നിഷിദ്ധമാക്കിയിരുന്നുവെന്നത് ശരിയാണെന്നും അത് അവരോട് അല്ലാഹു ചെയ്ത ഒരു അനീതിയായിരുന്നില്ല, അവർ സ്വയം ചെയ്ത അക്രമങ്ങളുടെ ഫലമായിരുന്നു എന്നുമാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ സാരം. മുമ്പ് വിവരിച്ചു തന്നത് എന്നു പറഞ്ഞത് സൂറത്ത് അൻആം 146 വചനത്തിലാകുന്നു. നഖമുള്ള വസ്തുക്കളെയും ആടുമാടുകളുടെ കൊഴുപ്പുകളും അവർക്കു നിഷിദ്ധമാക്കിയിരുന്നുവെന്നും അതവരുടെ ധിക്കാരം മൂലമായിരുന്നുവെന്നുമാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. കൂടുതൽ വിവരം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ അവരുടെ അക്രമം നിമിത്തം വിശിഷ്ടമായ ചില വസ്തുക്കളെ അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സൂറത്തു നിസാ 160 കാണാം. വചനം 119. തുമ്മ, പിന്നീട്, പിന്നെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലില്ലദീന അമിലു, പ്രവർത്തിച്ചവർക്ക്, അസ്സൂഅ, തിന്മയെ, മോശം, ബിജഹാലത്തിൻ, വിഡ്ഢിത്തം കൊണ്ട്, വിവരക്കേടു നിമിത്തം, തുമ്മ താബു, പിന്നെ പശ്ചാത്തപിച്ചു, മിം ബഅദി, ശേഷം, ദാലിക, അതിൻ്റെ, വഅസ്ലഹു, അവൻ നന്നായി തീരുകയും ചെയ്തു, കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തു, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, മിം ബഅദിഹ, അതിനുശേഷം, ലഗഫൂറുൻ, പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിഡ്ഢിത്തം അഥവാ വിവരക്കേട് നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായിത്തീരുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു.
1: അള്ളാഹുവിന്റെ പേരിൽ നിയമങ്ങൾ കെട്ടിയുണ്ടാക്കുക പോലെയുള്ള ഗുരുതരമായ പാപങ്ങൾ വല്ലതും വിവരക്കേടുകൊണ്ട് ചെയ്തു പോയാൽ തന്നെയും പിന്നീട് ഖേദിച്ചു മടങ്ങി സ്വന്തം നില നന്നാക്കി തീർത്താൽ അള്ളാഹു പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, സൂറത്തുൻ നഹൽ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ശബ്ദലേഖനമാണ് ഇപ്പോൾ നാം കേട്ടത്.
3: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും

0: എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 28 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായി.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 28 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന

0: tuned to reality. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് കച്ചവടക്കാരൻ, അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ.

0: ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം, കൃത്യമായ രൂപത്തിൽ പാരായണം നിർവഹിക്കാൻ സഹായകമാകുന്ന വിവരണം. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെ വചനങ്ങളുടെ പഠനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. 29-ാമത്തെ ജുസ് തബാറക ജുസിലെ സൂറത്ത് മുൽക്ക് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين.

0: 28-ാമത്തായത്ത് ഖുൽ അറഅയ്തും, ഇവിടെ അറഅയ്തും അറഅയ്തും ഹംസ ശ്രദ്ധിക്കണം. അറഅയ്തും എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹംസയുടെ ഉച്ചാരണം അല്ലെങ്കിൽ ശബ്ദം കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അറഅയ്തും അറഅയ്തും എന്ന് ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും ഇത് കണ്ട ഖുല്ല, അവിടെ ഒന്നാമത്തെ ഹംസയും അങ്ങനെ കൂട്ടി ഒതുമ്പോൾ പോകുന്നു ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും. ഖുൽ അറഅയ്തും എന്ന് വായിക്കുക. ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ, നൂനിനെ കൊണ്ടാണ് നഹ്ലകനിയ എന്നാണ് പറയുന്നത്. ഇൻ അഹ്ലകനിയ എന്ന് പറയണം. ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ വമൻ മഅയ, സുക്കൂനുള്ള നൂനിന് ശേഷം മീം, ഇത് ഗാം കാമിൽ. വമൻ മഅയ ഔ റഹിമന റഹി ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ ഫമൻ യു, നൂനിന് ശേഷം യാ, ഇത് ഗാം നാഖിസ്. ഫമൻ യുജീറു യുജീറുൽ കാഫിരീന മിൻ അദാബിൻ മിൻ അദാബിൻ മിൻ അദാബിൻ, പരായണത്തിൽ മിൻ അദാബിൻ എന്നായിരിക്കും വരിക. മിൻ അദാബിൻ അലീം മിൻ അദാബിൻ അലീം നലീം, കണ്ട അവിടെയും തെറ്റാണ്. മിൻ അദാബിൻ അലീം അതാണ് ഇൽഹാർ, തൻ വിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ. മിൻ അദാബിൻ അലീം, അങ്ങനെ കൃത്യമായിട്ട് എടുത്ത് ഓതണം. ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വ അലൈഹി തവക്കൽന. ഖുൽ ഹുവർ റഹ്മാനു റഹ്മാൻ, ഖുൽ ഹുവർ റഹ്മാനു അല്ല, ഖുൽ ഹുവ റഹ്മാൻ അർറഹ്മാൻ ഹ, ആമന്ന ബിഹി വ അലൈഹി തവക്കൽന വ അലൈഹി തവക്കൽന. ഇനി അവിടെ ഓതുമ്പോൾ ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബി വാലൈ തവക്കൽന വാലൈ തവക്കൽന, അവിടെ ഹ ധാരാളം അക്ഷരങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്നു, മഹ്റജ് മാറുന്നു, ഹർക്കത്തുകൾ പോലും മാറുന്ന അക്ഷരങ്ങൾ പോലും മാറുന്ന അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്ന എന്തെല്ലാം അവസ്ഥകളാണ് സാധാരണ ഒരു ഖിറാഅത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വാലൈഹി തവക്കൽന ഫസതഅലമൂൻ ഫസതഅ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ, രണ്ടും മാറ്റുണ്ട്. ഫീ ളലാലിൻ ഫീ ളലാലിൻ, ബാദിൻ്റെ ഉച്ചാരണം ദ ബ. ളലാലിൻ മുബീൻ, തൻവീനു ശേഷം മീം വന്നാൽ ഇത് ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. 30-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും, നേരത്തെ പറഞ്ഞതുപോലെ ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, രണ്ടും മാറ്റാണ്. ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, അവിടെ അസ്ബഹ എന്ന് പറയുന്നതിന് പകരം നസ്ബഹ എന്നാവുന്നു, അതും ശ്രദ്ധിക്കുക. ഇൻ അസ്ബഹ മാഉകും മദ് മുത്തസിൽ മാഉകും ഗൗറാ, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഗൗറ ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ ഗൗറൻ ഫമൻ, തൻവീനു ശേഷം ഫ വന്നാൽ ഇഖ്ഫം ബിഗുന്ന. ഫമൻ യതീകും ഇത് ഗാം നാഖിസ്. യതീകും ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. യതീകും യതീകും അല്ല, യതീകും എന്നായിരിക്കും അധികവും നമ്മളൊക്കെ ഓതാറുള്ളത്. ഫമൻ യതീകും ഇങ്ങനെ. യതീകും ബിമാഇൻ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി. ബിമാ ഇൻ മദ് മുത്തസിൽ, അതുപോലെ തന്നെ മ ഇൻ മഇൻ, തൻവീനു ശേഷം മീം, ഇത് ഗാം കാമിൽ. മഇൻ മദ് ആയിരുന്നു സുക്കൂൻ. അപ്പോൾ നിയമങ്ങളൊക്കെ, തജ്വീദ് നിയമങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടു മനസ്സിലാക്കി പരമാവധി അതിനനുസരിച്ച് ഓതുവാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം.
1: ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ ഔ റഹിമന.

0: സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി. സൂറത്ത് മുൽക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിലൂടെ സൂറത്തു നാസ് മുതൽ ഇങ്ങനെ മുകളിലോട്ട് സൂറത്ത് മുൽക്ക് വരെ, അഥവാ ഈ രണ്ട് ജുസും 30, 29 ഈ രണ്ട് ജുസുകൾ നമ്മൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ചും നമ്മൾ കേട്ടു മനസ്സിലാക്കി. ഈ ഒരു രണ്ട് ജുസ് അല്ലെങ്കിൽ ഇത്രയും സൂറത്തുകൾ കേട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സൂറത്തുകളിലൊന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തെറ്റുവരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം നമ്മൾ ഓരോ അക്ഷരങ്ങളും ഹറക്കത്തുകളും എടുത്ത് പറയേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൽ ഏത് രൂപത്തിലാണ് തെറ്റുകൾ വരുന്നത്, അബദ്ധങ്ങൾ വരുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ വളരെ നന്നായിട്ട് പാരായണം ചെയ്യണം. തെറ്റുകൾ കൂടാതെ, അക്ഷരങ്ങൾ മാറാതെ, ഹറക്കത്തുകൾ മാറാതെ, അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ, പലതരത്തിലുള്ള തെറ്റുകളാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തെറ്റുകൾ, അത് തന്നെ ധാരാളം ഉണ്ടാകും. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും, അഥവാ സുക്കൂനുള്ള ഒരു അക്ഷരത്തിന് ശേഷം വരുന്നത്, അത് കൂട്ടി ഓതുമ്പോൾ ധാരാളം തെറ്റുകൾ ആ സുക്കൂനുള്ള അക്ഷരത്തോടു കൂടി വായിക്കുന്ന ഒരവസ്ഥയാണ് അധികവും ഉണ്ടാവാറുള്ളത്. അതുതന്നെയാണ് പൊതുവായിട്ടുള്ള തെറ്റുകൾ. ഏറ്റവും കൂടുതൽ തെറ്റ് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഇൻഷാല്ലാ ധാരാളമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി തെറ്റുകൾ കൂടാതെ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെടുത്ത ക്ലാസ്സുകളും കേട്ട് മനസ്സിലാക്കിയ നമ്മളും എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇന്നത്തെ പരിപാടി സമാപിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ്സെടുത്തത് ബഹുമാനനായ ഹാഫിദ് അബ്ദുശുക്കൂർ.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. സഅദ് അൽ ഖാമിദി. فَمَا كَانَ جَوَابَ قَوْمِهِ إِلَّا أَن قَالُوا اقْتُلُوهُ

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീന ഫജർ സൂറ സുമർ ആയത്ത് 38 മുതൽ 52 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

قل اللهم فاطر السماوات والأرض

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ീസ് ഖുർആൻ റേഡിയോയിലിനി തൻസീൽ സൂറ അങ്കബൂത്ത് മുതൽ സൂറ അസജദ വരെ പാരായണം അഷ് ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحمد

ولئن أرسلنا ريحا فرأوه مصفرا لظلوا من بعده يكفرون.

أصابك إن ذلك من عزم الأمور ولا تصعر خد

ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم

0: يعلمون فأعرض عنهم وانتظر إنهم منتظرون.
1: جزاك الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കപൂത്ത് മുതൽ സൂറ അസജദ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് 50-51 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദൻ قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്.

0: ഹൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹു ആദ് സമുദായത്തിലേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അദ്ദേഹം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അവരോട് പ്രബോധനം നിർവഹിക്കുന്ന ഒരു രംഗമാണ് 50-ാമത്തെ ഈ വചനത്തിലൂടെ, സൂറത്തുൽ ഹൂദിലെ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ പേര് ഹൂദ് എന്നാണ്. ഖുർആനിലെ 11-ാമത്തെ ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഹൂദാണ്. അതിന് പേര് വരാനുള്ള കാരണം, ആദ് സമുദായത്തിൽ ഹൂദ് നബി അലൈഹി സ്വലാം നിർവഹിച്ച ഈ വിഷയം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ ഈ സൂറത്ത് വരാനുള്ള ഒരു കാരണം. അപ്പോൾ ആ ആയത്ത് പ്രകാരമാണ് വഇല ആദിൻ, ആദ് സമുദായത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ആരെ നിയോഗിച്ചു? അഹാഹും, അവരുടെ സഹോദരൻ ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ. ഖാല, ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ആരോട്? തൻ്റെ ജനതയോട്. യാ ഖൗമി, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ. ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും, നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും. ഗൈറുഹു, അവനല്ലാതെ. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറെ യാതൊരു ഇലാഹും ഇല്ല. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാണ്. അള്ളാഹുക്ക് പുറമെ വല്ല ദൈവമുണ്ട്, ഇലാഹൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ വ്യാജം കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എല്ലാ നബിമാരും ഈ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച മുഴുവൻ നബിമാരും അമ്പിയാക്കളും അവരുടെ ജനസമൂഹത്തിനെ പിന്നെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തിയത്, അവരെ താക്കീത് ചെയ്തത്, അവരെ ദഅവത്തു നടത്തിയത് ഒക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. കാരണം അവനാണ് സ്രഷ്ടാവ്, അവനിൽ നിന്നാണ് ഗുണം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ദോഷങ്ങളെ തടുക്കാനും ദോഷങ്ങൾ നൽകാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള കൃത്യമായ തൗഹീദിൻ്റെ റിസാലത്ത്, ആഖിറത്തിൻ്റെ സന്ദേശമാണ് എല്ലാ നബിമാരും തങ്ങളുടെ ജനതയോട് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാമും അതുതന്നെയാണ് നിർവഹിക്കുന്നത്. നമുക്കറിയാം, അഹ്ഖാഫ് ഗോത്രങ്ങളിലേക്കാണ് യമൻ, നമ്മളെ യമനിലെ യമൻ പ്രദേശത്തിൻ്റെ അടുത്തുള്ള അഹ്ഖാഫിലെ നിവാസികളായിരുന്നു ഈ ആദ് സമുദായം. അവരിലേക്കാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു എന്ത് ചെയ്യുന്നത്, പിന്നെ നിയോഗിക്കുന്നത്. അദ്ദേഹം അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിനെ, അമറഹും ബിഇബാദത്തില്ലാഹി വഹദ, യാ ഖൗമി ഇബദുല്ലാ, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത്. അവരോട് എന്താ കൽപ്പിച്ചത്? ബിഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം പിന്നെ ആരാധിക്കണം എന്നുള്ളതാണ്. വനഹാഹും അമ്മാ ഹും അലൈഹി, അവരെ എന്ത് ചെയ്തു? വിരോധിച്ചു. ഇപ്പോൾ അവർ ഏത് കാര്യത്തിലാണോ ഉള്ളത്, അതായത് മിൻ ഇബാദത്തി ഗൈറല്ലാ, അല്ലല്ലാത്തവരെ ആരാധിക്കുന്ന ആ വിഷയത്തിൽ. കാരണം എന്താണ്? അള്ളാഹുവിന് പുറമെ അവർ ആരെ ആരാധിക്കുകയാണെങ്കിലും ദൈവമായി, ഇലാഹായി അവർ പ്രഖ്യാപിക്കുന്നത്, അത് ഇഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച്, വ്യാജം കെട്ടിച്ചമച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, അവരെ പിന്നെ വവല്ലഹ ലഹും വുജൂബ ഇബാദത്തില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിൻ്റെ നിർബന്ധ അവസ്ഥ, അതിൻ്റെ വുജൂബ് അനിവാര്യത അവരെ വ്യക്തമായി അവർക്ക് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ അപകടം, വ ഫസാദ് ഇബാദത്തി മസിവാഹു, അള്ളല്ലാത്തവരെ ആരാധിക്കുക, അള്ളല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നതിൻ്റെ അപകടം ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പിന്നെ ഇവിടെ നമുക്കുള്ള സന്ദേശം, ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിൽ ഈ തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിച്ചത് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനസമൂഹം സ്വീകരിച്ചിരുന്നത് പോലെ പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അള്ളാഹു വല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുന്ന പിന്നെ അവസ്ഥ ആ ജനസമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ അപകടമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഇന്നും അതേ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഗുണപാഠവും താക്കീതുമാണ് ഈ ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. വഇല ആദിൻ അഹാഹും ഹൂദൻ, ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ, അവിടെ സഹോദരൻ എന്നാണ്, അഹ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവരോട് കുടുംബബന്ധമുള്ള, അവരുടെ നാട്ടിൽ, അവരുടെ ദേശത്ത്, അവരുടെ ബന്ധുക്കൾക്കിടയിൽ ജനിച്ച ഹൂദ് നബി അലൈഹി സ്വലാമിനെയാണ് അള്ളാഹു അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ നിയോഗിക്കുകയാണ്. ആ പ്രവാചകൻ അവരോട് ഓർമ്മപ്പെടുത്തിയത്, ഖാല യാ ഖൗമി ഉബ്ദുല്ല, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ, അൽ ഔസാൻ ഇല്ലത്തി ഇഫ്തറൗഹ, അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ, ദൈവങ്ങൾ ഒക്കെ, ഇലാഹുകൾ ഒക്കെ നിങ്ങൾ കെട്ടിച്ചമക്കുന്ന വ്യാജങ്ങളാണ്. അവക്ക് നിങ്ങൾ പേരൊടുക്കുകയാണ്, അസ്മാ അൽ ഹാലിഹ, എന്നിട്ട് ദൈവങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കുകയാണ്. സത്യത്തിൽ അവർ നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യൂല, ചെലുത്തൂല, അതിന് സാധിക്കൂല. അത് ഗുരുതരമായ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അപകടമാണ് സൃഷ്ടിക്കുക എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് 50-ാമത്തെ വചനം. വചനം ഇപ്രകാരം ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. വഇല ആദിൻ, ആദ് സമുദായത്തിലേക്ക്, അഹാഹും അവരുടെ സഹോദരൻ ഹൂദൻ, ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചു. ഖാല, ആ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവിന് പുറമെ യാതൊരു ഇലാഹും നിങ്ങൾക്കില്ല. ഉണ്ടെന്ന് നിങ്ങൾ വാദിക്കുകയും പിന്നെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും, ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, അത് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്ന ആളുകൾ മാത്രമാണ്, അവർ ഇലാഹുകളല്ല എന്ന് വ്യക്തമായി അള്ളാഹു പിന്നെ 50-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി 51-ാമത്തെ ആയത്ത്, യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി അജറ ഇൻ അജിരിയ ഇല്ലാ അലല്ലദീ ഫതറനീ അഫലാ തഅഖിലൂൻ. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, സഅല യസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ലാ അസ്അലു, ഞാൻ ചോദിക്കുന്നില്ല, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, അജറൻ, ഒരു പ്രതിഫലവും. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ, നിങ്ങളത് ചെയ്യുന്നതിന്, അനുസരിക്കുന്നതിന്, നിങ്ങളെനിക്കൊരു കൂലിയും ഒരു പ്രതിഫലവും എനിക്ക് നൽകേണ്ടതില്ല. കാരണം ഇൻ അജിരിയ, എനിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇല്ലാ അലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ് എനിക്ക് പ്രതിഫലം തരേണ്ടവൻ, എന്നെ സൃഷ്ടിച്ചവനാണ്, അവനിൽ നിന്നാണ് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നതും ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതും. മനസ്സിലായില്ലേ? അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ, ഒന്ന് ആലോചിക്കുന്നില്ലേ എന്ന് ഹൂദ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം അള്ളാഹുവിന് പുറമെയുള്ള വ്യാജ ദൈവങ്ങൾ, ആ വ്യാജ ദൈവങ്ങൾ അവിടെയൊക്കെ ആരാധിക്കാൻ, നേർച്ചകൾ, വഴിപാടുകൾ അർപ്പിക്കാനൊക്കെ ഭയങ്കര ചിലവാണ്. ആ ചൂഷണത്തിൻ്റെ മാർഗങ്ങളാണ് അധികവും, അധികവും ചൂഷണത്തിൻ്റെ മാർഗങ്ങളാണ്. ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ജീവിതത്തിൻ്റെ ഏത് വിഷമഘട്ടങ്ങളിലും എവിടെയും, രാവോ പകലിലോ, ഏത് ലോകത്തിൻ്റെ ഏത് കോണിലോ, എവിടെ നിന്നും വിളിച്ചാൽ വിളി കേൾക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനക്കുത്തരം ചെയ്യാൻ കഴിയുന്നവനും അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഇബാദത്ത്, ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ദുർബലനായ മനുഷ്യൻ അവൻ്റെ ദുർബല പ്രതിസന്ധി ഘട്ടത്തിൽ ആ ദുർബലതയിൽ രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് ശരീരത്തിനാകാം, മനസ്സിനാകാം, മക്കൾക്കാകാം, കുടുംബത്തിനാകാം, ഇണ തുണകൾക്കാകാം, അവൻ്റെ മറ്റു കാര്യങ്ങൾക്കാകാം. അതാണ്, അത് മനുഷ്യൻ ഈ ദുർബലാവസ്ഥയിൽ അള്ളാഹുവല്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തൊരു സൃഷ്ടിയിലേക്ക്, ഒരു പ്രത്യേക കഴിവിലേക്ക് അവൻ്റെ മനസ്സ് തിരിയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് അള്ളാഹുവിലേക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് നബിമാർ പഠിപ്പിച്ചത്. ആ ദൗത്യം അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് തിരിച്ച് ഒരു പ്രതിഫലവും ഒരു നബിമാരും. ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം പറഞ്ഞിടത്ത് ഈ സൂറത്തുൽ ഹൂദിൽ തന്നെ മുകളിൽ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, ഇതേ പ്രയോഗം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമും തൻ്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ, എൻ്റെ പ്രതിഫലം എന്നുള്ളത്, എനിക്കുള്ള കൂലിയും പ്രതിഫലം ഞാൻ അള്ളാഹുവിൽ നിന്നാണ് തേടുന്നത്, അവനിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹി സ്വലാമും പറഞ്ഞ വചനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല. അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ന്യായീകരിച്ച് തലകുത്തി മറിഞ്ഞ് സ്ഥാപിച്ചാൽ പോലും അത് കേവലം വ്യാജമായ നിങ്ങളുടെ ജൽപ്പനങ്ങളാണ്. നിങ്ങൾക്ക് അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതിന് ഈ വിഷയം നിങ്ങൾ അംഗീകരിക്കണം. അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. അതിന് വിരുദ്ധമായി നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത അപകടത്തിലേക്കാണ് നിങ്ങളെ അത് കൊണ്ടു ചെന്നെത്തിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും അജിർ പ്രതിഫലം ലാ അസ്അലുക്കും അലൈഹി അജറ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഒരു കൂലിയും ഞാൻ എൻ്റെ ജനങ്ങളെ നിങ്ങൾ എനിക്ക് തരേണ്ടതില്ല. നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇൻ അജിരിയ ഇല്ലാ അലല്ലദി ഫതറനി എനിക്കുള്ള പ്രതിഫലം എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവായ അള്ളാഹു നൽകും. വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്വലം പറയുന്ന അഫലാ തഖിലൂൻ നിങ്ങൾ ചിന്തിച്ച് ആലോചിക്കുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരം. എന്നിട്ട് തൊട്ട വചനത്തിലൂടെ 52-ാമത്തെ വചനത്തിലൂടെ അദ്ദേഹം പറയുന്നത് വയ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലു സമാ അലൈക്കും മിദറാറ വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൗ മുജ്രിമീൻ എൻ്റെ ജനങ്ങളെ വയ ഖൗമി എൻ്റെ ജനങ്ങളെ ഇസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് രക്ഷിതാവിനോട് പാപമോചനം തേടുക. വതൂബു ഇലൈഹി അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുർസിലി സമാ അലൈക്കും മിദറാറ നിങ്ങൾക്ക് അവൻ സമൃദ്ധമായ മഴ അയച്ചു തരും. അറുസല യുർസുല അയക്കുക. അസ്സമാ ആകാശത്തുനിന്ന് അലൈക്കും നിങ്ങളുടെ മേൽ മിദറാറ സമൃദ്ധമായ മഴ. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വതിക്കും നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്തു തരികയും ചെയ്യുന്നതാണ്. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വതിക്കും വലാത്ത തവല്ലോ മുജിരിമീൻ നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകരുത്. ഈ ആയത്തിൽ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട കുറേ സന്ദേശങ്ങളാണ് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തിയതിലൂടെ നമുക്കും അള്ളാഹു നൽകുന്നത്. ഒന്ന്, തെറ്റുകൾ ഏതു തെറ്റു ചെയ്താലും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹുവിനതിഷ്ടമാണ്. ഒരടിമ എത്ര തെറ്റു ചെയ്താലും ആ തെറ്റ് അവന് ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറ് ചെയ്താൽ അള്ളാഹുവിന് എത്രത്തോളം. ഒരു അടിമക്ക് അവൻ്റെ മരുഭൂമിയിലെ ഒരു യാത്രാവാഹനം നഷ്ടപ്പെട്ട് ആ യാത്രാവാഹനം ജീവിതത്തെ മരണത്തെ കൺമുമ്പിൽ കാണുന്ന ആ വിജനമായ മരുഭൂമിയിലൊരു മനുഷ്യന് അയാളുടെ വിഭവങ്ങളും വെള്ളവും ഒക്കെയുള്ള ആ യാത്രാവാഹനത്തെ തിരിച്ചു കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാവും. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരടിമ അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ട് തൻ്റെ സ്രഷ്ടാവായ റഹ്മാനായ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങാനും. അങ്ങനെ ചെയ്താൽ പരലോകത്തുള്ള സ്വർഗവും പുണ്യവും മാത്രമല്ല ദുനിയാവിൽ പോലും അതിനുള്ള പ്രതിഫലവും ലഭിക്കും എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ, ഇവിടെ ഹൂദ് നബി പറഞ്ഞ എന്താ, ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക. അങ്ങനെ ചെയ്താൽ യുർസിലി സമാ അലൈക്കും ഇദറാറ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകുന്നതാണ്. സമൃദ്ധമായ മഴ നൽകുന്നവർ എന്താ, ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യം കിട്ടും. കാരണം മഴ പെയ്താലാണ് ചെടികളും സസ്യങ്ങളും കൃഷിയും എല്ലാം ഉണ്ടാകുക. അതുണ്ടായാലേ എന്തു ചെയ്യുള്ളൂ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. വ്യവസായം, വാണിജ്യം, കച്ചവടം, എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് വെള്ളം. ആ വെള്ളം അള്ളാഹു കനിഞ്ഞരുളുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നൽകാൻ, അത് കിട്ടാൻ ഉള്ള ഒരു പിന്നെ പ്രധാനപ്പെട്ട കാരണമായി ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള പശ്ചാത്താപവും ഇസ്തിഗ്ഫാറുമാണ്. അപ്പോൾ ഏതു കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും, ഇവിടെ ഹൂദ് നബി അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു എന്നുള്ളത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കുള്ള പാഠമാണ്. കൊടും വേനലിൽ മനുഷ്യന്മാരിങ്ങനെ ആകുമ്പോൾ മനുഷ്യന്മാർക്കുള്ള ചിന്ത വരണം. മഴ കിട്ടുന്നില്ലെങ്കിൽ അവർ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം മഴയില്ലെങ്കിൽ വരൾച്ചയും ക്ഷാമവും വന്ന മനുഷ്യജീവൻ, ജീവജാലങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാവും എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയമല്ല. അപ്പോൾ ഇവിടെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവർക്ക് ദുനിയാവിലും അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ യഹൂദ് നബി അലൈഹിസ്സലാം പിന്നെ ആദ് സമുദായത്തിനെ ഓർമ്മിപ്പിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു എന്ത് ചെയ്യും, നിങ്ങളുടെ പിന്നെ മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ നൽകും. അതുമാത്രമല്ല വയസിദുക്കും കൂവത്തൻ ഇലാ കൂവത്തിക്കും, നിങ്ങൾക്കിപ്പോൾ അല്ലാഹു നല്ല ശക്തിയും ആധിപത്യവും നൽകിയിട്ടുണ്ട് അല്ലേ ഈ ആദ് സമുദായത്തിന്. ആ പിന്നെ തൂണുകളുടെ ആ ആദ് സമുദായത്തിന് ശക്തരായ ആളുകളായിരുന്നു അവരെന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശക്തരായ ആളുകൾക്ക് വയസിദുക്കും കൂവത്തൻ ഇലാ കൂവത്തിക്കും, ഇപ്പോഴുള്ള ശക്തിയിലേക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ ശക്തി അല്ലാഹു പകർന്നു നൽകും എന്നുള്ളതാണ് ഇവിടെ ഹൂദ് നബി അവരോട് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരുടെ ശക്തി. ആ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അല്ലാഹു നൽകും, കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഹൂദ് നബി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങളെന്തു ചെയ്യരുത്, വല തത്തവല്ല മുജിരിമീൻ, ഞാനീ പറഞ്ഞതനുസരിക്കാതെ അള്ളാഹനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് ദുആ ചെയ്ത് അവനിലേക്ക് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം ഞാനീ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് തന്നെ അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾ കുറ്റവാളികളാകും. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് പിന്നെ മറ്റുള്ള ആയത്തുകളിലൂടെ പിന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായ ചില പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തുൽ ഹൂദിലെ 51, 50, 51, 52 വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിൽ അഹ്കാഫ് ദേശത്തെ ആദ് സമുദായത്തെ അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്തിൻ്റെ ആയത്തുകളാണ് അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. ആ വചനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, വിഗ്രഹാരാധനകളിൽ നിന്ന് തിരിഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് അവൻ വാരിക്കോരി നൽകുമെന്നും അള്ളാഹുവിന് നിങ്ങളിഷ്ടമായിരിക്കുമെന്നും അതിന് നിങ്ങൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ നിങ്ങൾ മുജ്രിമീങ്ങൾ കുറ്റവാളികളായിത്തീരുമെന്നും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ആ വിഷയം നമുക്കുകൂടിയുള്ള അധ്യാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായി ജീവിച്ച് മരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്തു ഹൂദിലെ 50, 51 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഗുണകാംക്ഷയായിരുന്നു എന്നതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെ ഇതിവൃത്തം. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രമുഖ തഫ്സീറായ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം, സൂറ അന്നഹിൽ, 94 മുതൽ 97 വരെയുള്ള വചനങ്ങൾ.
3: വചനം 98. എന്നാൽ നീ വായിച്ചാൽ, ഓതുന്നതായാൽ, അൽ ഖുർആന, ഖുർആനെ, ഫസ്തഈദ്, നീ ശരണം തേടുക, കാവൽ, രക്ഷ തേടുക, ബില്ലാഹി, അല്ലാഹുവിനോട്, അല്ലാഹുവിനെ കൊണ്ട്, മീനശൈത്വാനി, പിശാചിൽ നിന്ന്, ചെകുത്താനെ പറ്റി, അർറജീം, ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
4: فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم.
5: എന്നാൽ നബിയെ, നീ ഖുർആൻ ഓതുന്നതായാൽ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നീ ശരണം തേടിക്കൊള്ളുക.
3: വചനം 99. ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ ലഹു, അവന് ഇല്ല, സുൽത്താനുൻ, ഒരധികാരവും ശക്തിയും, അലല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ മേൽ, വഅല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ മേൽ, യതവക്കലൂൻ, അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു, ഭരമേൽപ്പിച്ചും വരുന്നു.

0: നിശ്ചയമായും അവൻ അഥവാ പിശാജ് വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിന്റെ മേൽ തന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു വരികയും ചെയ്യുന്നവരുടെ മേൽ അവനൊരു അധികാരവും ഇല്ല.
1: വചനം 100. ഇന്നമ, നിശ്ചയമായും മാത്രം തന്നെ, സുൽത്താനുഹു, അവന്റെ അധികാരം, ശക്തി, അലല്ലദീന, യാതൊരുവരുടെ മേൽ മാത്രമാകുന്നു, യതവല്ലൗനഹു, അവനെ ബന്ധുവാക്കുന്ന, കാര്യകർത്തൃത്വം ഏൽപ്പിക്കുന്ന, അധികാരിയാക്കുന്ന, വല്ലദീന, യാതൊരുവരുടെയും, ഹും, അവർ, ബിഹി, അവനോട്, അള്ളാഹുവോട്, മുശ്രിക്കൂൻ, ഷിർക്ക് ചെയ്യുന്നവരാണ്, പങ്കുചേർക്കുന്നവരാണ്.
2: إنما سلطانه على الذين يتولونه والذين هم به مشركون
0: അവന്റെ അധികാരം അവനെ ബന്ധുവാക്കുന്ന അഥവാ കാര്യകർത്താവാക്കുന്നവരുടെയും അവനോട് അഥവാ അല്ലാഹുവിനോട് പങ്കുചേർക്കുന്നവരായുള്ളവരുടെയും മേൽ മാത്രമാകുന്നു ഉള്ളത്.
3: ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിനെ കുറിച്ച് രക്ഷ തേടിക്കൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും സത്യവിശ്വാസികളോട് പൊതുവെയുള്ള കൽപ്പനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പിശാചിൽ നിന്ന് രക്ഷ തേടുവാൻ കൽപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ അതിൻ്റെ ആവശ്യം കൂടുതൽ ശക്തമായിരിക്കുമല്ലോ. ഈ കൽപ്പന ഒരു നിർബന്ധ കൽപ്പനയല്ലെന്നും പ്രധാനമായ ഒരു ഉപദേശം എന്ന നിലക്കുള്ള കൽപ്പനയാണെന്നുമാണ് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ പ്രസ്താവനകളിലേക്ക് ശ്രദ്ധ പതിയാതിരിക്കുക, ആശയങ്ങൾ തെറ്റി മനസ്സിലാക്കുക, വക്രമായ വ്യാഖ്യാനങ്ങൾ മനസ്സിൽ സ്ഥാനം പിടിക്കുക മുതലായ പലതിനും പിശാജ് ദുഷ്പ്രേരണകൾ നൽകിക്കൊണ്ടിരിക്കും. പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടുവാൻ അള്ളാഹുവിനോട് തേടുകയല്ലാതെ നിവൃത്തിയില്ല താനും. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുവാൻ കൽപ്പിക്കുന്നത്. പാരായണം തുടങ്ങുമ്പോഴാണ് സ്വാഭാവികമായും ഈ രക്ഷതേടലിൻ്റെ ആവശ്യമെന്ന് വ്യക്തമാണ്. ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നതും ഭൂരിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതും അതുതന്നെ. രക്ഷതേടൽ ഇന്നിന്ന വാക്കുകളിൽ തന്നെ ആയിരിക്കണമെന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് കൂടുതൽ സുപരിചിതമായി അറിയപ്പെടുന്ന വാചകം ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാകുന്നു. ഈ കൽപ്പനയിൽ അള്ളാഹു ഉപയോഗിച്ച വാചകത്തോട് ഏറ്റവും യോജിക്കുന്നതും അതാണല്ലോ. ഈ ശരണം തേടുന്നതിനാണ് സാധാരണ അത്തഅവ്വുദ് ഔ അൽ ഇസ്തിആദ, ഔദു ഓതൽ എന്ന് പറയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു വിവരണം സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈമാനും തവക്കലും അഥവാ സത്യവിശ്വാസവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും ഉള്ളവരെ പിശാചിന് വഴിപിഴപ്പിക്കുവാൻ കഴിയുകയില്ലെന്നും അവിശ്വാസികളും അവനെ ബന്ധുവും മിത്രവും കൈകാര്യകർത്താവുമായി സ്വീകരിക്കുന്ന ആളുകളും മാത്രമായിരിക്കും അവൻ്റെ ഇംഗിതങ്ങൾക്ക് വശംവദരാകുന്നതെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സംഗതി ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്.
1: വചനം 101. വഇദാ ബദ്ദൽന, നാം പകരമാക്കിയാൽ, മാറ്റം ചെയ്താൽ, ആയത്തൻ, ഒരു ആയത്തിനെ, സൂക്തം, മകാന, സ്ഥാനത്ത്, ആയത്തിൻ, ഒരു ആയത്തിൻ്റെ, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അഅലമു, ഏറ്റം അറിയുന്നവനാണ്, നല്ലവണ്ണം അറിയുന്നവനാണ്, ബിമാ യുനസ്സിലു, അവൻ ഇറക്കുന്നതിനെപ്പറ്റി, ഖാലു, അവർ പറയും, പറയുകയായി, ഇന്നമാ, നിശ്ചയമായും തന്നെ, മാത്രം, അൻത, നീ, മുഫ്തരിൻ, ഒരു കെട്ടിച്ചമക്കുന്നവൻ തന്നെ, മാത്രം, ബൽ, പക്ഷേ, എന്നാൽ, അക്തറുഹും, അവരിലധികവും, ലാ യഅലമൂൻ, അറിയുന്നില്ല.

0: ഒരു ആയത്തിൻ്റെ അഥവാ സൂക്തത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ആയത്ത് അഥവാ സൂക്തം നാം പകരമാക്കിയാൽ അല്ലാഹു ആകട്ടെ അവൻ ഇറക്കുന്നതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനുമാണ്. അവർ പറയും, നിശ്ചയമായും നീയൊരു കെട്ടിച്ചമക്കുന്നവൻ തന്നെയാണ് എന്ന്. പക്ഷേ അതല്ല അവരിൽ അധികം ആളുകൾക്കും അറിഞ്ഞുകൂടാ.
1: വചനം 102. ഉൽ പറയുക, നസ്സലഹു, അതിനെ ഇറക്കിയിരിക്കുന്നു, റൂഹുൽ ഖുദുസി, പരിശുദ്ധാത്മാവ്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, ബിൽ ഹഖ്, യഥാർത്ഥപ്രകാരം, മുറപ്രകാരം, ലിയുതബ്ബിത, അത് ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഹുദൻ, മാർഗദർശനമായും, വബുഷ്റോ, സന്തോഷവാർത്തയായും, ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക്.
2: قل نزله روح القدس من رب

0: പറയുക, അത് അഥവാ ഖുർആൻ നിന്റെ റബ്ബിങ്കൽ നിന്ന് പരിശുദ്ധാത്മാവ് യഥാർത്ഥ പ്രകാരം ഇറക്കിയിരിക്കുകയാണ്. വിശ്വസിച്ചവർക്ക് വിശ്വാസത്തിൽ അത് സ്ഥൈര്യം നൽകുവാൻ വേണ്ടി മാർഗദർശനവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടും.
1: ഒരു ഖുർആൻ വചനത്തിലടങ്ങിയ വിധി മറ്റൊരു വചനം മുഖേന നീക്കം ചെയ്യുക, നസ്ഖ് ചെയ്യുക, അഥവാ ഒരു വചനമനുസരിച്ച് നിലവിലുള്ള താൽക്കാലികമായ ഒരു മതവിധിയെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് കൂടുതൽ സ്ഥിരവും പ്രായോഗികവുമായ വേറൊരു വിധി നിർദ്ദേശിച്ചുകൊണ്ടുള്ള വചനം അവതരിക്കുക എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഇങ്ങനെ പുതിയ വല്ല ആയത്തുകളും അവതരിക്കുമ്പോൾ ഖുർആന്റെ വൈരികൾ ആരോപിക്കാറുള്ള ഒരാരോപണം എടുത്തുകാട്ടിക്കൊണ്ട് അതിന് മറുപടി നൽകുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത്. ഒരിക്കൽ ഒന്ന് കൽപ്പിക്കുകയും പിന്നീടത് മാറ്റി വേറൊന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഖുർആൻ മുഹമ്മദ് കെട്ടിയുണ്ടാക്കി അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് വാദിക്കുക മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരുമായിരുന്നില്ല എന്നിങ്ങനെയാണ് അവരുടെ ആരോപണം. അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അവതരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്, സന്ദർഭത്തിനും പരിതസ്ഥിതികൾക്കും അനുയോജ്യമായത് എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അതനുസരിച്ചാണ് എല്ലാം അവൻ അവതരിപ്പിക്കുന്നതും. പക്ഷേ മിക്ക ആളുകളും ഈ വക യാഥാർത്ഥ്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തവരാണ്. എന്നിങ്ങനെ അതിലെ ചില യുക്തിവശങ്ങളെ ആദ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു അവർക്ക് മറുപടി നൽകുന്നു. അതായത്, ഈ ഖുർആൻ ആരും കെട്ടിയുണ്ടാക്കിയതല്ല, അള്ളാഹുവിങ്കിൽ നിന്ന് അവൻ്റെ വിശ്വസ്ത ദൂതനായ പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയതാണത്. ന്യായയുക്തവും കാര്യസമ്പൂർണവും മാത്രമാണത്. സത്യവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് അതുമൂലം സ്ഥൈര്യവും ദൃഢതയും ലഭിക്കുന്നു. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ചു കാട്ടുന്ന മാർഗദർശനവും അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമാണത് എന്നത്രേ മറുപടിയുടെ ചുരുക്കം. സത്യനിഷേധികൾ ഖുർആനെ കണ്ണടച്ച് നിഷേധിക്കുന്നവരാകെ കൊണ്ട് ഇതൊന്നും അവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ലെന്നും, സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയത്തും ഓരോ സൂറത്തും അവർക്ക് മാർഗദർശനവും വിശ്വാസദാർഢ്യവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും വ്യക്തമാണല്ലോ. അള്ളാഹു പറയുന്നു, വല്ല സൂറത്തും അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന്. എന്നാൽ വിശ്വസിച്ചവർക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്, അവർ സന്തോഷം കൊള്ളുകയും ചെയ്യും. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരാകട്ടെ, അവർക്കത് മ്ലേച്ഛതയിലൂടെ മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയും അവർ അവിശ്വാസികളായും കൊണ്ട് മരണമടയുകയും ചെയ്യും. സൂറത്തു തൗബ 124-125. നസ്ഖിൻ്റെ നിർവചനം: ഖുർആനിൽ അതുണ്ടാകുവാനുള്ള സാധ്യത, കാരണം, അതിൻ്റെ യുക്തിവശം, നസ്ഖിനെ നിഷേധിക്കുന്നവരുടെ ന്യായം, അതിനുള്ള മറുപടി, ആദിയായവയെക്കുറിച്ച് സൂറത്ത് അൽബഖറ 106 വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലും മുഖവുരയിലും ആവശ്യമായ വിവരണം കഴിഞ്ഞുപോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമായിരിക്കെ അതിൽ നസ്ഖ് ഉണ്ടായിരിക്കുവാൻ സാധ്യതയേ ഇല്ലെന്ന് കരുതുന്നവർ ഈ രണ്ട് വചനങ്ങൾ ശരിക്കൊന്ന് മനസ്സിരുത്തുകയും തുറന്ന മനസ്സോടെ അല്പമൊന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പക്ഷം ആ വിചാരം തീരെ കഴമ്പില്ലാത്തതാണെന്നും ഈ ന്യായവാദത്തിൻ്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് മുശരിക്കുകളിൽ നിന്നാണെന്നും അവർക്ക് ബോധ്യപ്പെടുന്നതാണ്.
2: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 16 സൂറത്തുൻ നഹ്ൽ 94-97 വരെയുള്ള
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നഹ്ലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നഹ്ല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നഹ്ലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമുക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട്
4: വീസ്. ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും ഓരോ ദിവസവും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ 27-ാമത് ജുസ്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് നബീൽ അർ-റിഫാഈ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഖുർആനിലെ 27-ാമത് ജുസ്. പാരായണം നിർവഹിച്ചത് ഹാഫിദ് നബീൽ അർ-റിഫാഈ.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

ജസാക്കുമുല്ല ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ്, 45-56 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷേഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 110. തുമ്മ, പിന്നീട്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലില്ലദീന, യാതൊരുവർക്ക്. ഹാജറു, അവർ ഹിജ്റ പോയി. മിംബഅദി, ശേഷം. മാഫുതിനു, അവർ കുഴപ്പത്തിലാക്കപ്പെട്ടതിന്റെ. തുമ്മ ജാഹദു, പിന്നെ സമരം നടത്തുകയും ചെയ്തു. വസബറു, ക്ഷമിക്കുകയും ചെയ്തു. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. മിംബഅദിഹ, അതിനുശേഷം. ലഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ തന്നെ. റഹീം, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് കുഴപ്പത്തിൽ അഥവാ മർദ്ദനത്തിൽ അകപ്പെട്ടതിനു ശേഷം ഹിജ്റ അഥവാ നാടുവിട്ടു പോകുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെ.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ദുർബലരായിരുന്ന പല സത്യവിശ്വാസികളും മക്കായിൽ ശേഷിപ്പുണ്ടായിരുന്നു. അവരുടെ കഴിവുകേട് നിമിത്തം അവർക്ക് മക്ക വിട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചിട ഖുറൈശികൾക്കിടയിൽ നിന്നരായും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും കുഫറിന്റെ വേഷം അനുവർത്തിച്ചുകൊണ്ടും അവർ കഴിയേണ്ടി വന്നു. ക്രമേണ ഓരോ സന്ദർഭത്തിലായി അവരും മദീനയിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും മുസ്ലിങ്ങളൊന്നിച്ച് സമരങ്ങളിലും മറ്റും പങ്കുവഹിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇതനുസരിച്ച് ഈ വചനം മദീനയിൽ അവതരിച്ചതായിരിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ആ ഇടക്കാലത്ത് അവർ സ്വീകരിക്കേണ്ടി വന്ന നയങ്ങളെ അള്ളാഹു അവർക്ക് മാപ്പാക്കി വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നായിരിക്കും ഈ വചനത്തിന്റെ താൽപ്പര്യം. അബൂജന്തൽ, സലമത്തു ബിനു ഹിഷാം, അബ്ദുല്ലാഹിബിനു സലമ, അബൂജഹലിന്റെ

0: സഹോദരൻ അയ്യാസ് റളിയല്ലാഹു അൻഹും മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
1: വചനം 111. യൗമ തഅതി, വരുന്ന ദിവസം, കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ആത്മാവും വ്യക്തിയും, തുജാദിലു, തർക്കം നടത്തിക്കൊണ്ട്, അൻ നഫ്സിഹ, അതിന്റെ സ്വന്തത്തിനു വേണ്ടി, വതുവഫ, നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും, കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിക്കും ആൾക്കും, മാ അമിലത്ത്, അത് പ്രവർത്തിച്ചത്, വഹും, അവരാകട്ടെ, ലാ യുദ്ലമൂൻ, അക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല.

0: എല്ലാ ഓരോ വ്യക്തിയും അഥവാ ആളും അതിന്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തികൾക്കും അത് പ്രവർത്തിച്ചത് അഥവാ പ്രവർത്തന ഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരാകട്ടെ അവരോട് അനീതി ചെയ്യപ്പെടുന്നതുമല്ല. അഥവാ അങ്ങനെയുള്ള ആ ദിവസം
1: ഖിയാമത്തു നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. പ്രവാചകന്മാർ പോലും ഭയവിഹ്വലരായിക്കൊണ്ട് നഫ്സി നഫ്സി അഥവാ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കുവാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഗൗരവമേറിയതായിരിക്കും അന്നത്തെ രംഗം. അതെ, ഓരോരുത്തനും മതിയാവോളം അവന്റെ കാര്യം തന്നെ തികച്ചും ഉണ്ടായിരിക്കും. ലിക്കുല്ലിംരിഇം മിൻഹും യൗമ ഇദിൻ ശഅനുൻ യുഅനി, അവനവന് ഗുണകരമായ ന്യായങ്ങൾ സമർപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുവാനുള്ള ഒഴികഴിവുകൾ സമർപ്പിക്കുക മുതലായവയാണ് സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം.
2: വചനം 112. വദറബ, ആക്കിയിരിക്കുന്നു, വിവരിക്കുകയാണ്. അല്ലാഹു അല്ലാഹു, മസലൻ, ഒരു ഉപമ. ഖറിയതൻ, ഒരു രാജ്യത്തെ. കാനത്ത്, അതായിരുന്നു. ആമിനതൻ, നിർഭയമായത്. മുത്തമഇന്നതൻ, ശാന്തമായത്. യഇതിഹ, അതിനു വന്നുകൊണ്ടിരിക്കും. റിസ്ഖുഹ, അതിന്റെ ആഹാരം. റഗദൻ, സുഭിക്ഷമായി. മിൻകുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തുനിന്നും. ഫകഫറത്ത്, എന്നിട്ടത് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേടു കാട്ടി. ബി അൻഉമില്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ. ഫഅദാഖഹ അല്ലാഹു, അപ്പോൾ അതിന് അല്ലാഹു ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു. ലിബാസ, വസ്ത്രത്തെ. അൽജൂഇ, വിശപ്പിന്റെ. വൽ ഖൗഫി, ഭയത്തിന്റെയും. ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം. യസ്നഊൻ, അവർ തൊഴിലാക്കുക, പ്രവർത്തിക്കുക.

0: അള്ളാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു രാജ്യത്തെ, അത് നിർഭയമായതും ശാന്തമായതുമായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും അതിൻ്റെ ആവശ്യത്തിനുള്ള ആഹാരം അതിന് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടത് അഥവാ അതിലെ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചു അഥവാ നന്ദി കേട് കാണിച്ചു. അപ്പോൾ അത് അഥവാ അതിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതു നിമിത്തം അതിന് അഥവാ അവർക്ക് അള്ളാഹു വിശപ്പും ഭയവുമാകുന്ന വസ്ത്രം ആസ്വദിപ്പിച്ചു.
1: വചനം 113. വലഖദ് ജാഅഹും, അവർക്ക് വരികയുണ്ടായിട്ടുണ്ട്, ചെല്ലുകയുണ്ടായിട്ടുണ്ട്. റസൂലുൻ, ഒരു റസൂൽ. മിൻഹും, അവരിൽ നിന്നുള്ള. ഫകദ്ദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. ഫഅഖദഹും, അപ്പോൾ അവർക്കു പിടിപെട്ടു, അവരെ പിടികൂടി. അൽ അദാബു, ശിക്ഷ. വഹും, അവരാകട്ടെ, അവർ ആയിരിക്കെ. ളാലിമൂൻ, അക്രമികളുമാണ്, അക്രമികൾ.

0: അവർക്ക് അവരിൽ നിന്നുള്ള റസൂൽ ചെല്ലുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി.
1: ഇവിടെ രാജ്യം അഥവാ ഖറിയത്ത് എന്ന് പറഞ്ഞത് മക്കായെ ഉദ്ദേശിച്ചാണെന്നും ഒരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ചല്ല, അള്ളാഹു വിവരിച്ച രൂപത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ പൊതുവെ ഉദ്ദേശിച്ചാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഇതിലെ വിവരണം മക്കാ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണെന്നുള്ളതിൽ സംശയമില്ലതാനും, യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാതെ നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന രാജ്യമാണത്. ആ രാജ്യക്കാർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നു തന്നെ അവരെ ഉപദേശിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചു കൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. എന്നിപ്രകാരം ഇബ്നു കഥീർ റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നു. ധിക്കാരമൊഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടുനിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിൻ്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ, സാധാരണ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, അതുപോലെ തജ്വീദ് നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 38 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: فتصبح صعيدا زلقا.
1: 39-ാമത്തെ ആയത്താണ് പരാണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വലൗല ഇദ് ദഖൽത, ഇവിടെ വലൗല ഇദ് മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. ഇദ് ദഖൽത ഇവിടെ ഓതുമ്പോൾ ഇദ് ദഖൽത എന്ന് ഓതരുത്, ഇദ് ദഖൽത എന്നുമല്ല, ഇദ് ദഖൽത. ഇദ് എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശേഷം ദാലും കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇദ് ദഖൽത ജന്നതക, നൂനിന് ശദ്ദ് വന്ന് മണിക്കണം. ഖുൽത മാ ഷാ അല്ലാഹ്, ഖുൽത ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. ഖുൽത അവിടെ ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് എന്ന് സാധാരണ ഓതുമ്പോൾ വരരുത്, ശ്രദ്ധിക്കണം. മാ ഷാ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൽ തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇവിടെ ഖാഫിൻ്റെ മഖ്റജ് ഖുവത, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻ തറനി, ഇൻ തറനി ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനു സാക്കിനയ്ക്ക് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻ തറനി അന അഖല്ല, ഇവിടെ അന അഖല്ല, അന അഖല്ല ഈ രൂപത്തിൽ ഓതരുത്, അന അഖല്ല എന്നാണ്. ആലിഫിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു സുക്കൂൻ, ആ പൂജ്യം, അത് ആ അലിഫിനെ നീട്ടണ്ട എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടി ഓതുമ്പോൾ ഇനി നിർത്തുകയാണെങ്കിൽ ഇൻ തറനി അന എന്ന് ഉച്ചരിക്കുകയും വേണം. അന അഖല്ല മിൻക ഇഖ്ഫാ ബിഗുന്ന, മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാലൻ വവലദ, മാലൻ തൻവീന് ശേഷം വ, ഇത് ഗാം നാഖിസ്, അവിടെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, ശദ്ദില്ലാതെ ഉച്ചരിക്കണം. മാലൻ വവലദ
0: ഫഅസ റബ്ബി അൻ യുതിയനി ഖൈറ,
1: 40-ാമത്തെ ആയത്തിൽ
0: ഫഅസ റബ്ബി അൻ യുതിയനി
1: മദ് മുൻഫസിൽ റബ്ബി അൻ, ഇനി അൻ യുതിയനി ഇദ്ഗാം നാഖിസ്, നൂന് സാക്കിനയ്ക്ക് ശേഷം യാ വന്നു, ഇദ്ഗാം നാഖിസ്, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം.
0: അൻ യുതിയനി ഖൈറൻ മിൻ,
1: ഖൈറൻ ഇവിടേക്ക് ഓതുമ്പോൾ ഖാഇൻ്റെ ഒക്കെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖൈറൻ ഹൈറൻ എന്നൊന്നുമല്ല, ഖൈറൻ മിൻ. തൻവീനു ശേഷം മീം, ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം.
0: ഖൈറൻ മിൻ ജന്നതിക്,
1: മിൻ ജന്നതി ഇഖ്ഫാ ബിഗുന്ന, നൂനിന് സാക്കിനയ്ക്ക് ശേഷം ജീമാണ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ജന്നതിക്, ഇവിടെ ജന്നതിക നൂനിന് ശദ്ദുണ്ട്, മണിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാന മിനസ്സമ,
1: ഇവിടെയൊക്കെ വയുർസില അലൈഹ ഹുസ്ബാന, ഹുസ്ബാന അല്ല ഉസ്ബാന അല്ല ഹുസ്ബാന അല്ല, ഹ കൃത്യമായിട്ട് ഹ ഇൻ്റെ മഖ്റജിൽ നിന്നും അഥവാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാന മിനസ്സമാഇ, ഹുസ്ബാനൻ മീ
1: തൻവീനു ശേഷം മീം, ഇത് ഗാം കാമിൽ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായിട്ടും കൂട്ടിലയിപ്പിക്കണം.
0: ഹുസ്ബാന മിനസ്സമാ,
1: ഇവിടെ മിനസ്സമാ വഖഫ് ചെയ്യുമ്പോൾ ഹംസയിൽ സുക്കൂനാണ്, അതുപോലെ അവിടെ മദ് മുത്തസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം.
0: ഫതുസ്ബിഹ,
1: ഇവിടെ പ്രത്യേകമായിട്ട് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഫതുസ്ബിഹ സ്വഈദൻ അല്ല, അങ്ങനെയാവുമ്പോൾ സ്വാദ് മാറി സീനാവുന്നു. ഫതുസ്ബിഹ ഹ മാറി ഹ ആവുന്നു. സ്വഈദൻ എന്നുള്ളത് സ്വാദ്, സീന്, ഐന്, പിന്നെ ഹംസ, ഇതെല്ലാം തെറ്റാണ്.
0: ഫതുസ്ബിഹ സ്വഈദൻ സലഖ,
1: സ്വഈദൻ തൻവീനു ശേഷം സായ് ഇഖ്ഫാ ബിഗുന്ന, അവിടെ ദാലിനെ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: സ്വഈദൻ സലഖ,
1: സലഖ എന്നുള്ള ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സലഖ അല്ല
0: സലഖ,
1: മദ് ഇവദ് ആണ് അവിടെ, രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് ഈ സൂറത്തുൽ കഹ്ഫിലെ അധിക ആയത്തും അവസാനിക്കുന്നത്, അങ്ങനെയാണ്.
0: സലഖ,
1: സലഖ തൻവീൻ അലിഫുണ്ട്, അവിടെ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.

0: فتصبح صعيدا زلقا.
1: സൂറത്തുൽ കഹ്ഫിലെ 39-40 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തിയത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 14-ാം അധ്യായം സൂറ ഇബ്രാഹിം, 44 മുതൽ 52 വരെ വചനങ്ങൾ. ഹാഫിദ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: Bismillahir Rahmanir Rahim.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 60-61 വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസം.
1: റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിലെ ഖിറാഅത്ത്, സൂറത്ത് തൗബ ആയത്ത് 113 മുതൽ 129 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

من بعد ما تبين لهم أنهم أصحاب الجحيم.

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio, tuned to reality.

തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണം.

0: പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ആദ്യം കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്തുൽ അൻആം ആയത്ത് 123 മുതൽ 127 വരെ. അൽ മുഅല്ലിമിൽ ഖലീഫ അസ്സുനൈജിയുടെ ഖിറാത്താണ് കേൾക്കുന്നത്.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്തുൽ അൻആം 123-127 ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 16. വജാഉ, അവർ വരുകയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുന, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്ന, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതാഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ. ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: أعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഊ, അവർ വരികയും ചെയ്തു. അല ഖമീസുഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. ഖാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം.

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവെത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ട് മൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു, അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, അർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും, അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്ര, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅതൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അല്ലാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപ്പര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: വിലക്ക് എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 എന്നും 12 എന്നും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഈ റേഡിയോ ഹൃദയ വസന്തം വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി വ്യാഖ്യാനങ്ങളോടെ പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 48-49 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും അനുഗ്രഹവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജംഷീർ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قيل يا نوح احبط بسلام منا وبركات عليك وعلى أمم ممن معك وأمم سنمتعكم ثم يمسهم منا عذاب أليم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലെ സൂറത്തുൽ ഹൂദിലെ 48-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. നൂഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും അള്ളാഹു അവരെ ഒരു കപ്പലിൽ രക്ഷപ്പെടുത്തി സത്യനിഷേധികളായ മുഴുവൻ ജനതയെയും അള്ളാഹു ശിക്ഷിച്ചു കളഞ്ഞു. ശേഷം അവരുടെ കപ്പലിനെ അള്ളാഹു ജൂതി പർവ്വത നിരകളിൽ അതിൻ്റെ നങ്കൂരം ഇടുകയും അതിൽ നിന്ന് വിശ്വാസികളോട് ഇറങ്ങാൻ അള്ളാഹുവിൻ്റെ അനുവാദം കൽപ്പന വരികയും ചെയ്യുന്നതാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിം മിന്നാ വബറകാതിൻ അലൈക്. അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. യാ നൂഹ്, നൂഹേ, ഇഹ്ബിത്, നീ ഇറങ്ങിക്കൊള്ളുക. ബിസലാമിൻ, സലാം എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനത്തോടുകൂടി. ബിസലാം, സമാധാനത്തോടുകൂടി ഇറങ്ങിക്കൊള്ളുക. മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള സമാധാന ശാന്തിയോടുകൂടി. വ ബറക്കാത്തിൻ, ശാന്തി മാത്രമല്ല അനുഗ്രഹങ്ങളോടുകൂടിയും. ബറക്കാത്ത്, അനുഗ്രഹങ്ങൾ. അലൈക്ക, ആർക്കൊക്കെയാണ് ഈ ശാന്തിയും സമാധാനവും? അലൈക്ക, അല നൂഹ്, നൂഹ് നബിയെ, താങ്കളുടെ മേലും. വഅല ഉമമിൻ മിമ്മം മഅക, താങ്കളുടെ കൂടെയുള്ള സമൂഹങ്ങൾക്കും. വ ഉമമുൻ, എന്നാൽ വേറെ ചില സമൂഹങ്ങൾ, ഉമ്മത്ത്, ഉമമ, സമൂഹങ്ങൾ. സനുമത്തിഉഹും, നാം അവരെ ആസ്വദിപ്പിക്കും. മത്തായി മത്തിയൊന്നും ആസ്വദിപ്പിക്കുക, ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം അവർക്ക് സൗഖ്യം നൽകും. തുമ്മ, പിന്നെ. യമസ്സുഹും, അവർക്ക് ബാധിക്കും. മസ്സ യമസ്സുനെ ബാധിക്കുക. യമസ്സുഹും, അവരെ പിടികൂടും, അവരെ ബാധിക്കും. മിന്ന, നമ്മളിൽ നിന്നുള്ള, നമ്മുടെ പക്കൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള. അദാബുൻ, ശിക്ഷ, അലീം, വേദനിക്കുന്ന ശിക്ഷ. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി, നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കി, വർഷങ്ങളെടുത്തിട്ടാണ് കപ്പലുണ്ടാക്കിയത്. ആ കപ്പലിൽ വിശ്വസിച്ച വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ എല്ലാ ജീവികളിൽ നിന്നുള്ള ഇണകൾ അവരാണ് ആ കപ്പലിലുള്ളത്. നിഷേധിയായി സത്യനിഷേധികളുടെ കൂടെയുള്ള തൻ്റെ മകൻ കപ്പലിൽ കയറിയില്ല. അവനോടുള്ള നൂഹ് നബിയുടെ നസീഹത്ത്, അവനെ കപ്പലിൽ കയറാൻ അദ്ദേഹം വിളിക്കുന്നതും, ഞാൻ വല്ല മലയിലും അഭയം തേടിക്കൊള്ളാം എന്ന അവൻ്റെ മറുപടിയും, അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹി സ്വലാം മകനെക്കുറിച്ച് സംസാരിക്കുന്നതും, അള്ളാഹു തിരിച്ച് നൂഹെ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനൊന്നല്ല, അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്, നിനക്കറിവില്ലാത്തൊരു കാര്യം നീ എന്നോട് അള്ളാഹുവിനോട് ആവശ്യപ്പെടരുത്, നീ അവിവേകികളുടെ കൂട്ടത്തിൽ ആയിപ്പോകരുതെന്ന് നിന്നെ ഉപദേശിക്കാണ് എന്നൊക്കെയുള്ള തൊട്ടുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നൂഹ് നബി അലൈഹി സ്വലാം ഉടനെ അള്ളാഹുവിനോട് കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള പാപ മോചനവും ചോദിച്ചു. ശേഷം അള്ളാഹു ഇപ്പോൾ കപ്പലിലാണ് നൂഹ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും. അവരോടാണ് പറയുന്നത്, ഖീല യാ നൂഹ് നൂഹ് ഇഖ്ബിത് ബിസലാമി മിന്നാ വ ബറകാത്തിൻ. കാരണം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരടക്കം പലരും സത്യനിഷേധികളായി, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സലാം കിട്ടിയില്ല, അള്ളാഹിൻ്റെ ശാന്തി അവർക്ക് കിട്ടിയില്ല, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അവർക്ക് കിട്ടിയില്ല. മറിച്ച് എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവുമാണ് പകരം അവർക്ക് കിട്ടിയത്, ആർക്ക്? കപ്പലിൽ കയറാത്തവർക്ക് കിട്ടിയത്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോയി. എന്നാൽ വിശ്വാസികളായി കപ്പലിൽ കയറിയവർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന വാഗ്ദാനം അല്ലേ, ഈ കപ്പലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക നൂഹേ, എങ്ങനെ? ബിസലാമിൻ മിന്നാ വ ബറകാത്തിൻ. ഒരാളുടെ ജീവിതത്തിൽ ദുനിയാവിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഹിദായത്ത് അല്ലേ, സത്യമാർഗം, ശരിയായ വിശ്വാസം, അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ബറക്കത്തുകൾ, അതൊരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനമാണ്. മനുഷ്യർ അനുഗ്രഹങ്ങൾ കിട്ടാൻ, സമാധാനം കിട്ടാൻ ഏത് മനുഷ്യനും ആഗ്രഹിക്കും. തീർച്ചയായും അനുഗ്രഹദാതാവ് അള്ളാഹു മാത്രമാണ്. ആത്യന്തികമായി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകാൻ കഴിവുള്ളവൻ സ്രഷ്ടാവും കാരുണ്യവാനുമായ അള്ളാഹു മാത്രമാണ്. ഇവിടെ തങ്ങളുടെ കൺമുമ്പിൽ വലിയ ഒരു ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളും നൂഹ് നബി അലൈഹിസ്സലാമും കാണുകയാണ്. കാരണം നൂഹ് നബി അലൈഹിസ്സലാം ഞങ്ങളോട് പറഞ്ഞ, വാഗ്ദാനം ചെയ്ത ആ സ്രഷ്ടാവ് അള്ളാഹു, അവനാണ് യഥാർത്ഥ രക്ഷകനെന്നും അവനിൽ നിന്നാണ് സമാധാനമെന്നും അവനിൽ നിന്ന് മാത്രമാണ് സുരക്ഷിതത്വമെന്നും തങ്ങളുടെ കണ്ണുകൊണ്ട് അവർ കണ്ട് മനസ്സിലാക്കി. തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ട് മനസ്സിലാക്കി. കാരണം ഈ കപ്പൽ അതിനുള്ള ദൃഷ്ടാന്താണ്. കൺമുമ്പിൽ മഴ പെയ്ത് അവരൊരിക്കലും കാണാത്ത രൂപത്തിലുള്ള പ്രളയം, ആ പ്രളയത്തിൽ ആ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, നശിക്കുന്ന കാഴ്ച അവർ കാണുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, നൂഹ് നബി അലൈഹി സ്സലാമിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല, അത് ഈ ഭൂമി അവസാനിക്കുന്ന കാലം വരെയുള്ള വിശ്വാസികളായ ആളുകൾക്കുണ്ട് എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ വ ഉമമുൻ സനുമത്തിഉഹും, എന്നാൽ വേറെ ചില ഉമ്മത്തുകൾ, സമൂഹങ്ങൾ, അവർക്ക് നാം സൗഖ്യം നൽകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് സൗഖ്യം നൽകിക്കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ അലീം, പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷയും അവർക്ക് ബാധിക്കും എന്ന് ഈ പിന്നെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്, തീർച്ചയായും ആ സലാം, മിനസ്സലാം അലൈഹി, നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മേലുണ്ട്, വാല മൻ മഅഹു മിനൽ മുഅ്മിനീൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കുമുണ്ട് എന്ന് യുഖ്ബിറു തആല, അള്ളാഹു അറിയിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്സലാമിനോട്. വാല കുല്ലി മുഅ്മിനിൻ മിൻ ദുർജിയത്തിഹി ഇലാ യൗമിൽ ഖിയാമ. തഫ്സീറു സഅദിയിൽ ഇപ്രകാരമാണ് നമ്മളതിനെ കാണുന്നത്, ഖിയാമത്തു നാളു വരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ വിശ്വാസികളായ ആളുകൾക്കൊക്കെ ഈ സമാധാനം ലഭിക്കും. കാരണം പിന്നെ കമാ ഖാല മുഹമ്മദ് ഇബ്നു കഅബ് ദഖല ഫീ ഹാദസ് സലാം, ഈ ശാന്തിയിൽ പ്രവേശിക്കുന്നു, ഈ സലാമിൽ ഉൾപ്പെടുന്നു. കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെയുള്ള എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികളും ഈ സലാമിൽ, അള്ളാഹു പറഞ്ഞ ഈ ശാന്തിയും ബറക്കത്തും ലഭിക്കുന്നവരിൽ ഉൾപ്പെടും എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അഅലം. കാരണം വഖദാലിക ഫിൽ അദാബി വൽ മതാഇ കുല്ലു കാഫിരിൻ വകാഫിറത്തിൻ ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ ശിക്ഷ ആർക്കാണ്? ഇവരുടെ തലമുറകൾക്ക് ശേഷം വരുന്ന ആ ആളുകൾ, അതിലുള്ള നിഷേധികളും നിഷേധിനികളുമായ ആണും പെണ്ണും ആരാകട്ടെ, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് തീർച്ചയായും പഠിപ്പിക്കപ്പെടുന്നത്. കാരണം പിന്നെ ഈ കപ്പലിലുള്ളവർ മാത്രമാണെങ്കിൽ വ ഉമമുൻ വേറെ ചില സമൂഹങ്ങൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ഉമ്മത്തുൻ ജമ ഉമം, ഇവിടെ സമൂഹങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ ഭൂമിയിൽ പിന്നെ അവശേഷിക്കുന്നത് ആ കപ്പലിലുള്ള ആളുകൾ മാത്രമാണ്. പക്ഷെ അവരിൽ നിന്നാണ് പിന്നീട് ഈ ഭൂലോകത്ത് തലമുറകളും ഗോത്രങ്ങളും വർഗങ്ങളും സമൂഹങ്ങളും ഒക്കെ പിന്നെ ഉണ്ടായി രൂപപ്പെട്ട് വന്നത് ഒക്കെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ആ കപ്പലിൽ ഉള്ളവർ, ഖീല യാ നൂഹ് അഹ്ബിത് ബിസലാമിൻ മിന്ന വ ബറകാതിൻ അലൈക് വഅല ഉമമിൻ മിമ്മം മഅക, താങ്കളുടെ കൂടെപ്പുള്ള ആളുകൾ, അവർ വിശ്വാസികളാണ്. പക്ഷേ വ ഉമമുൻ സനുമത്തിഉഹും, ഇനി അതിൽ നിന്ന് ഇറങ്ങി ആ തലമുറ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ, അവർക്ക് ശേഷം തലമുറകൾ രൂപപ്പെട്ടു വരുമ്പോൾ, അവർ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കി അള്ളാഹുവിന് മാത്രം ഇബാദത്തുകളും അവനോട് മാത്രം പ്രാർത്ഥനകളും അർപ്പിച്ച് അർത്ഥിച്ച് തൗഹീദ് ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് സലാമുൻ മിന്നാ വ ബറകാതിൻ, അവർക്ക് സുരക്ഷിതത്വവും അനുഗ്രഹവും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും. അത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. പക്ഷേ ഇവിടെ നൂഹ് നബി അലൈഹി സ്സലാം പ്രബോധനം ചെയ്തപ്പോൾ നൂഹ് നബിയുടെ ശരിയായ മാർഗത്തിലേക്ക് കടന്നു വരാത്ത, അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന തലമുറകൾ പിന്നീട് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കാത്ത ഒരു ജനപദമാണെങ്കിൽ തീർച്ചയായും ആ ജനസമൂഹം സുമ്മ യമസ്സുഹും മിന്നാ അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രബോധനവും ആ പ്രബോധനത്തിന് അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണവും ഒക്കെയാണ് ഇതിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി തൊട്ടടുത്ത വചനം തീർച്ചയായും ആ വചനത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചരിത്രം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ച് അതിനുശേഷം ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. തിൽക്ക ആയത്ത് പ്രകാരമാണ് തിൽക്കമിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക് മാ കുന്ത തഅലമുഹ അൻത വലാ ഖൗമുക് മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. തിൽക്ക മിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക്, തിൽക്ക നബിയെ അവയൊക്കെ, തിൽക്കർണ ആ കാര്യം, ഏ കാര്യം? ഇതിൻ്റെ മുമ്പ് പല ആയത്തുകളിലായി അള്ളാഹു അറിയിച്ച നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനപദത്തിൻ്റെ അവസ്ഥയും അവർക്ക് വന്ന് ഭവിച്ച ശിക്ഷയും, നൂഹ് നബിയുടെ കൂടെ വിശ്വസിച്ചവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയതും,

0: നാം വഹിയായി നൽകുന്നു. ആർക്ക്? ഇലൈക്ക്, നബിയെ താങ്കളിലേക്ക്. അപ്പോൾ താങ്കളിലേക്ക് ആ ചരിത്രവും അവിടുത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം വഹിയായി അറിയിക്കുകയാണ്. മാ കുൻത, താങ്കളായിരുന്നില്ല. തഅലമുഹ അൻത വല ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഈ വാർത്ത നാം അറിയിച്ചു തരുന്നതിൻ്റെ മുമ്പ് താങ്കളോ താങ്കളുടെ ജനതയോ ഇത് അറിയുന്നവരായിരുന്നില്ല, അറിയുമായിരുന്നില്ല നിങ്ങൾക്ക് അല്ലേ. മാ കുൻത, താങ്കളായിരുന്നില്ല. തഅലമുഹ, അതറിയുന്നവൻ. അൻത, താങ്കളോ. വല ഖൗമുക, താങ്കളുടെ ജനതയോ. മിൻ ഖബ്ലി, മുമ്പ്. ഹാദാ, ഇത് അറിയിച്ചു തരുന്നതിൻ്റെ മുമ്പ്, ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഫസ്ബിർ, അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമിക്കണം. ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, ഇന്ന, തീർച്ചയായും. അൽ ആഖിബത്ത്, ആഖിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം, അനന്തരഫലം, അവസാനം. ലിൽ മുത്തഖീൻ, അതാർക്കുള്ളതാണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹവും, ആ അനുഗ്രഹമാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. എന്താണ് റസൂലുള്ളാഹിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്? അള്ളാഹുവിൻ്റെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു. അദൃശ്യകാര്യങ്ങളിൽപ്പെട്ട വിവരങ്ങൾ വഹിയായി അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ അല്ലേ, അതിന് തിരിച്ച് അള്ളാഹുക്ക് ശുക്ർ ചെയ്യണം, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളിൽ ഈ അവസ്ഥയിൽ ക്ഷമയോടുകൂടി നിലകൊള്ളണം. അതാണ് ശരിയായ മാർഗവും ശരിയായ ദീനും എന്ന് മനസ്സിലാക്കുക. പിന്നെ പര്യവസാനം, ഏറ്റവും നല്ല പര്യവസാനം അല്ലെ. എന്തൊക്കെ സംഭവിച്ചു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ, പക്ഷേ അവസാനം നൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരുമാണ് സുരക്ഷിതമായി രക്ഷപ്പെട്ടത്. ആ കപ്പൽ, സുരക്ഷിതത്വത്തിൻ്റെ, തൗഹീദിൻ്റെ ആ കപ്പൽ ജൂദീ പർവ്വതത്തിൽ അണഞ്ഞത് അവർക്കായിരുന്നു നല്ല പര്യവസാനം. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ശാന്തിയും അവർക്ക് ലഭിച്ചു എന്ന് തീർച്ചയായും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം. എന്ത്? ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ചു ജീവിക്കുന്നവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ കണക്ക് കൂട്ടലുകൾ നടത്തിയാലും, എന്തൊക്കെ കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടില്ലെങ്കിലും, നല്ലൊരു പര്യവസാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവർക്കായിരിക്കും. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് നിഷേധത്തിൻ്റെ, തിന്മകളുടെ, കുഫറിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ, എത്ര പ്ലാൻ ചെയ്താലും, എന്തെല്ലാം പിന്നെ സപ്പോർട്ടുകൾ ഭൂമിയിൽ ദുനിയാവിൽ അവർക്കുണ്ടായാലും അതൊക്കെ തകർന്നടിഞ്ഞ് നാമാവശേഷമായി പോകും. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം തീർച്ചയായും പഠിപ്പിക്കുന്നത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ചത്. നമ്മളെയും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആശയങ്ങൾ, വചനങ്ങൾ ശരിയായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ക്രമീകരിക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശാന്തിയും അനുഗ്രഹവും സൂറത്ത് ഹൂദ് 48-49 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ഹൃദയവസന്തത്തിൽ നമ്മോട് വിശദീകരിച്ചത് ബഹുമാന്യനായ ജംഷീർ സ്വലാഹി.

0: റേഡിയോ തൻസീൽ. സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫർ വരെ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് നബീൽ അർ റിഫായ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് നബീൽ അർ റിഫായി.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 26.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 258, 259 ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ കിരീനി.

0: ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ല വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി കേൾക്കാനും പഠിക്കുന്നവരായും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നവരായും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

വഖദഫ വ ഖ ഖാഫാണ് വഖദഫ ഖ ദാലാണ് വഖദഫ വഖദഫ വഖദഫ ഫീ ഖുലൂബിഹിം

وقذف في قلوبهم الرعب فريقا تقتلون

وتأسرون فريقا وتأسرون فريقا وتأسرون تأسرون وتأسرون.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 31 അധ്യായം സൂറത്തുൽ ഖുമാൻ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മേൽവിൻ കുർത്തിഷ്.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുൽക്കിലെ 1-4 വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. സൂറത്തുന്നാസ് മുതൽ തുടങ്ങി 30-ാമത്തെ

ابلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع

0: بصر خاسئا وهو حسير.
1: സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ ആയത്ത്.
0: തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ,
0: തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖ,
1: ഈ ഇഖ്ഫാ ബിഗുന്നയാണ് കാര്യമായിട്ട് ഉള്ളത്.
0: ഷൈഇൻ ഖദീർ,
1: അതുപോലെ തന്നെ ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഷൈഇൻ ഖ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖദീർ ഖദീർ അല്ല ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ഓതുമ്പോൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യരുത്. മുൽക്ക് വഹുവ അലാ കുല്ലി വഹുവ വഹുവ അല എന്ന് പറയുമ്പോൾ അയിൻ കൃത്യമാവുകയില്ല.
0: വഹുവ അലാ കുല്ലി ഷൈഇൻ ഖ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ
1: എടുത്ത് ഉച്ചരിക്കണം ഓരോ അക്ഷരവും.
0: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല.
1: الذي خلق الموت والحياه والحاء والحياه
0: موت والحياه حاء
1: പ്രത്യേകം ശ്രദ്ധിക്കണം. ലിയബ്ലുവകും ലിയബ്ലുവകും വാ അവിടെ ഓതുമ്പോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ലിയബ്ലുവകും ലിയബ്ലുവകും ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ വാ എന്ന അക്ഷരത്തെ ശ്രദ്ധിക്കണം.
0: ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു,
1: ഇവിടെ അയ്യുക്കും മഹ്സനു ആവാൻ സാധ്യതയുണ്ട്.
0: അയ്യുക്കും മഹ്സനു, മഹ്സൻ അല്ല അഹ്സൻ, ഹംസയാണ്. അയ്യുക്കും അഹ്സനു അമല,
1: വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം.
0: അമല
1: മദ് ഇവതാണ് അതിൻ്റെ പേര്.
0: വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസു അല്ല,
1: അധികം ആളുകളും വഹുവൽ അസീസു എന്ന് പറയാം.
0: വഹുവൽ അസീസു വഹുവൽ അസീസാണ്, അസീസ് വഹുവൽ അസീസുൽ ഗഫൂർ.
1: ഈ രൂപത്തിൽ
0: الذي خلق سبع سماوات طباقا الذي خلق سبع سماوات طي خلق خاء قاف سبع عين سماوات طي
1: تنوين ശേഷം طاء തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. طباقا طائന്റെ ഉച്ചാരണം, തൊണ്ടയുടെ طاء ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് വരണം, അതോടൊപ്പം നാവിൻ്റെ അറ്റം മേലേ മുൻപല്ലുകളുടെ മുരട് അഥവാ പല്ല് ഇങ്ങനെ കുത്തി നിൽക്കുന്ന തൊട്ട് ബാക്കിൽ ആണ് അതിൻ്റെ മഹ്റജ്. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് നിൽക്കുകയും വേണം, ചേർന്ന് വരണം.
0: സമാവാതിൻ ത്വബാഖോ ബാഖോ,
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ എന്ന് വളരെ ലേറ്റായിട്ട് കോ കനപ്പിച്ച്
0: ത്വബാഖോ,
1: ഈ രൂപത്തിലാണ് നിർത്തേണ്ടത്.
0: മാ തറാ ഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്, ഖൽഖി ഖാ ഖാഫ് റഹ്മാനി മിൻ തഫാവുത്,
1: വഖഫ് ചെയ്യുമ്പോൾ തഫാവുത്ത് എന്ന് പറയരുത്,
0: തഫാവുത്. ഫർജിഉൽ ബസ്റ ഫർജിഉൽ ബസ്റ ഹൽ തറാ മിൻ ഫുതൂർ,
1: അവിടെ ബസ്റ എന്നതിലെ സ്വാദിനെ ശ്രദ്ധിക്കണം.
0: തറാ മിൻ ഫുതൂർ ത്വാ ഫുതൂർ
1: ഫുതൂർ അല്ല ഫുതൂർ, ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന്

വരണം. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا ثم ارجع البصر ഇവിടെ സ്വാദ് كرتين ينقلب قاف അവിടെ ഇഖ്ഫാം ബിഗുന്ന ഉണ്ട്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ينقلب إليك ബാഇനെ ഖൽഖല ചെയ്യണം. إليك البصر خاسئا و തൻവീനു ശേഷം വാ വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ഖാസിഅൻ വഹുവ ഹസീർ. ഹസീർ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്, ഹസീർ ഹസീർ അല്ല ഹസീർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. സൂറത്തുൽ മുൽക്ക് നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ദിവസവും രാത്രി പ്രത്യേകിച്ചും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. അക്ഷരത്തെറ്റുകളും മഖ്റജിലെ തെറ്റുകളും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുശക്കൂർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لا

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്ത് അൽ അൻആം ആയത്ത് 133 മുതൽ 137 വരെ. പാരായണം ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൻആം ആയത്ത് 133 മുതൽ 137 വരെ. പാരായണം ചെയ്തത് ഖലീഫ അസ്സുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: ബിഗൈരി ഇൽം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ് ളാലിമീൻ.
1: അതുപോലെ 11-ാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني تَوَكَّلْتُ عَلَى اللَّهِ رَبِّي وَرَبِّكُمْ പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് 56-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു: ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. മാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച ആ പ്രവാചകൻ തൻ്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതും ആ ജനതയുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള ഏതാനും ചില വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുക, യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം ജനങ്ങളെ, സുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് അവനോട് നിങ്ങൾ പാപമോചനം തേടണം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു ധാരാളം മഴ പെയ്യിച്ചു തരും, നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കാതെ കേൾക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, വലാത്ത തവല്ലോ മുജിരിമീൻ, അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ കുറ്റവാളികളാകും മുജിരിമീങ്ങളാകും, അങ്ങനെ നിങ്ങൾ പോകരുത് എന്നെല്ലാം അവരെ ഓർമ്മിപ്പിക്കണം. അപ്പം തിരിച്ച് ഏതൊരു ജനതയും അവരിലേക്ക് വ്യക്തമായ ന്യായപ്രമാണവുമായി അള്ളാഹുവിൻ്റെ ദൂതന്മാർ അമ്പിയാക്കൾ വന്നപ്പോഴൊക്കെ പ്രതികരിച്ചതുപോലെ തന്നെയാണ് അഹങ്കാരികളായ ആദ് സമുദായവും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത്. കാലുവർ പറഞ്ഞു: യാഹൂദ് മാജിഅത്തന ബിബയ്യിനത്തിൻ വമാ നഹ്നു ബിബിതാരിക്കി ആലിഹത്തിന, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ അത് വിട്ട് ഉപേക്ഷിക്കാനും പോകുന്നില്ല, അൻ ഖൗലിക്, നീ പറയുന്നത് കേട്ടിട്ട് നിന്റെ വാക്കുണ്ട്, വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നിന്നെ ഞങ്ങളോട് വിശ്വസിക്കൂല. ഇങ്ങനെ നേർക്കുനേരെ അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ആദ് സമുദായം അവരോട് പറഞ്ഞത്. എന്നിട്ട് തിരിച്ച് അവർ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കാണ്: ഹൂദ്, ഇതുവരെ നമ്മുടെ നാട്ടിലാരും പറയാത്ത നമുക്കില്ലാത്ത കുറേ വാദങ്ങളുമായി വരാൻ കാരണം ഹൂദിന് ദോഷബാധ വന്നതാണ്. ഇന്നഖൂലു, ഞങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, ഹൂദെ, ഇല്ലഅതറാക ബഅദു ആലിഹത്തിന ബിസൂഇൻ, ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ഏതോ ഒരു ദൈവം നിനക്ക് ദോഷബാധ ഉണ്ടാക്കിക്കണ് എന്നാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട്? പക്ഷെ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു: ഖാല ഇന്നി ഉഷ്ഹിദുല്ലാ വഷ്ഹദു അന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ, ഞാൻ അല്ലാഹുവിനെയാണ് സാക്ഷിയാക്കുന്നത്, നിങ്ങൾ പറയുന്ന ഈ ഒരു സംഗതിയിലും അല്ലാഹുവിൽ പങ്കാളികളാക്കുന്ന ഈ ഒരു സംഗതിയോടും എനിക്കൊരു ബന്ധമല്ല, നിങ്ങളും അതിന് സാക്ഷികളാണ് എന്നവരോട് പറയണം. എന്നിട്ട് പറഞ്ഞു: അത് മാത്രമല്ല, നിങ്ങളീ പറയുന്ന കുറേ ദൈവങ്ങൾ, എല്ലാ ദൈവങ്ങളെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അവരെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളു, മിൻ ദൂനിഹി ഫക്കീ ദൂനി ജമീ അൻ തുമ്മലാ തുന്തിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്കൊരു ഇടയും തരണ്ട, എന്നാലൊരു ചുക്കും എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് എൻ്റെ റബ്ബിലാണ് ബന്ധമുള്ളത്. എന്നൊരു തൊട്ട വചനമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്നീ തവക്കൽ തുഅലല്ല, ഇന്നീ തീർച്ചയായും ഞാൻ, ഹൂദ് നബി അലൈഹിസ്സലാം പറയാണ്, തവക്കൽത്തു, ഞാനിതാ ബരമേൽപ്പിച്ചിരിക്കുന്നു, അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ മാത്രം. കാരണം എന്താ? റബ്ബി, അവനാണ് എൻ്റെ റബ്ബ്, വറബ്ബിക്കും, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും റബ്ബ്. അപ്പം എൻ്റെയും നിങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അല്ലാഹുവിൻ്റെ മേൽ ഞാനിതാ ബരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് അവനിൽ ബരമേൽപ്പിക്കാൻ കാരണം? മാമിൻ ദാബത്തിൻ, ദാബത്ത് എന്ന ജന്തു, ജീവജാലങ്ങൾ, മാമിൻ ദാബത്തിൻ, യാതൊരു ജീവജാലവും ഇല്ല, ഒരു ജന്തുവില്ല, ഇല്ല ഹുവ ആഹിദും ബിനാസ്വിയത്തിഹ, അല്ലാഹു ഹുവ അവൻ ആഹിദുൻ ഇല്ല ആഹിദുൻ പിടിച്ചവനായിട്ടല്ലാതെ പിടിക്കുന്ന നിലയിലായിട്ടല്ലാതെ എന്ത് ബിനാസ്വിയത്തിഹ അവയുടെ നെറുകെ മൂർധാവ് എന്ന് പറഞ്ഞാൽ അവയെ നിയന്ത്രിക്കുന്നവനായിട്ട് അല്ലാഹുവല്ലാതെ വേറൊരാളുമില്ല. അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ജന്തുജീവജാലങ്ങളും. അങ്ങനെയുള്ള അല്ലാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. ആ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, ഇന്ന തീർച്ചയായും റബ്ബി എൻ്റെ രക്ഷിതാവ്. അലാ സിറാത്തിൻ അവനൊരു പാതയിലാകുന്നു, മുസ്തഖീം നേരായ ഋജുവായ വക്രതയില്ലാത്ത നന്മയുടെ ഹക്കിൻ്റെ സത്യത്തിൻ്റെ വഴിയിലാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇനി തവക്കൽ തു അലല്ലാഹി റബ്ബീ വറബ്ബിക്കും. നിങ്ങളുടെ ആക്ഷേപങ്ങൾ, നിങ്ങളുടെ ഈ ധിക്കാരം, നിങ്ങളുടെ ഈ പരിഹാസം, നിങ്ങളുടെ ഈ അനുസരണക്കേട് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല അല്ലേ. അള്ളാഹുവിന് പുറമെ നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ പ്രയോഗിച്ചോളും, നിങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടാൻ പറ്റും അവരൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത് ഈ ലോകം നിയന്ത്രിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിലാകുന്നു. കാരണം റബ്ബീ വറബ്ബുക്കും, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും. കാരണം ഹുവ ഖാലിഖുൽ ജമീഅ്, എല്ലാ വസ്തുക്കളുടെയും ഖാലിഖ് സ്രഷ്ടാവ് അള്ളാഹുവാണ്. വ മുദബ്ബിറുനാ വ ഇയ്യാക്കും, എൻ്റെയും നിങ്ങളുടെയും നിയന്താവ്, മുദബ്ബിർ നിയന്ത്രിക്കുന്നവൻ, അത് വഹുവല്ലദി റബ്ബാന, ആ അല്ലയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയുള്ള റബ്ബാനവൻ, മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസ്വിയത്തിഹ, ഒരു ജീവജാലമല്ല, ഫലാ തതഹറക്കു വലാ തസ്കുനു ഇല്ലാ ബിഇദ്നിഹി, ഒരു ജീവജാലവും ചലിക്കൂല, ഒരു സ്ഥലത്ത് നിൽക്കൂല, അവ സഞ്ചരിക്കുന്നതും മടങ്ങിക്കഴിയുന്നതും എല്ലാം ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ തീരുമാനം അനുമതി പ്രകാരമുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഫലവിജിത്തമാഅതും ജമീഅൻ അല ലീഖാഇബി, നിങ്ങളെല്ലാവരും കൂടി എന്നോട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചുകൂടി, പക്ഷേ എന്നെ നിങ്ങൾക്ക് ലം തഖ്ദിറു അലാ ദാലിക്, നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം എന്താ? അല്ലാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ. മനസ്സിലായില്ലേ? കാരണം ഇന്ന റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലാണ്. അതായത് സിറാത്തുൽ അദലി, സിറാത്തുൽ ഖിസ്തി, സിറാത്തുൽ ഹിക്മത്തി, അല്ലേ, എല്ലാ ഹിക്മത്തിൻ്റെയും നീതിയുടെയും ഹക്കിൻ്റെയും ഖിസ്തിൻ്റെയും ഒക്കെ വഴിയിൽ. അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത്, അവനാണ് പ്രതിഫലം നൽകുന്നത്, അവനാണ് ശിക്ഷിക്കുന്നത് എല്ലാത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അവനാണ് സ്തുതികൾക്ക് മുഴുവൻ അർഹനായിട്ടുള്ളത്. അവനാണ് എല്ലാവിധ പ്രശംസയും. അതുകൊണ്ട് അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടവചനം, ഫ ഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറകും വലാ തദുറൂനഹു ഷൈഅ ഇൻ റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്. ഫ ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും വല്ലായു വല്ല പിന്തുടരുക, ഫ ഇൻ തവല്ലൗ ഇനി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും ബലഗ യബ്ലുഗു അബ്ലഗ യുബ്ലിഗു എന്നൊക്കെ പറഞ്ഞാൽ എത്തിക്ക, അബ്ലഗ്തുകും ഞാൻ നിങ്ങൾക്ക് പിന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്, മാ ഒരു കാര്യം, ഉർസിൽതു ബിഹി ആ കാര്യവുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അയക്കപ്പെട്ടിട്ടുള്ളത്, ഇലേക്കും നിങ്ങളിലേക്ക്. അപ്പോൾ ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, ആ കാര്യവുമായി ഞാൻ നിങ്ങളിലേക്ക് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് അത് എത്തിച്ചു തരേണ്ട ഡ്യൂട്ടി ഉള്ളത് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. വയസ്തഖ്ലിഫു റബ്ബി, എൻ്റെ റബ്ബ് പകരം കൊണ്ടുവരുന്നതാണ്, ഖൗമൻ വേറൊരു ജനതയെ, ഖൈറക്കും നിങ്ങളല്ലാത്ത ഒരു ജനതയെ, നിങ്ങളല്ലാത്തൊരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതാണ്. വലാ തുളുറൂനഹു ഷൈഅ, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാവില്ല. വലാ തുളുറൂനഹു, അവനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഷൈഅൻ യാതൊരു ഉപദ്രവവും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യവും, ഹഫീള് സംരക്ഷിച്ചു പോരുന്നവനുമാകുന്നു. അല്ലേ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പിന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത വചനത്തിൽ ഇതാണ്. എന്താ ഓർമ്മിപ്പിച്ചത്? ഫഇൻ തവല്ലൗ, ഇനി ഞാൻ നിങ്ങളെ ദഅവത്ത് ചെയ്യുന്ന ഈ കാര്യത്തെ തൊട്ട്, അമ്മാ ദഅവ്തുകും ഇലൈഹി, നിങ്ങളെ ഞാൻ വിളിക്കുന്ന ഈ കാര്യങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനാണ് നിങ്ങളുടെ മുദബ്ബിർ, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്, അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഈ ദഅവത്ത് നിങ്ങൾ സ്വീകരിക്കാതെ ആക്ഷേപിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അഹങ്കാരികളായി ഫഇൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സന്ദേശവുമായിട്ടാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഫലം യബഖ അലയ്യ, മനസ്സിലായില്ലേ, അലയ്യ വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറുക്കും, വേറൊരു ജനതയെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. എങ്ങനത്തെ ജനത? യഖൂമൂന ബിഇബാദത്തിഹി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വല യുശ്രികൂന ബിഹി ശൈഅ, അള്ളാഹുവിൽ യാതൊരു ശിർക്കും ചെയ്യാത്ത, പങ്കു ചേർക്കാത്ത ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. വല തളുറൂനഹു ശൈഅ, അവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫ ഇൻ ളററുക്കും ഇന്നമാ യഊദു അലൈക്കും, നിങ്ങൾ വല്ല ളറു ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? ഫല്ലാഹു ലാ തളുറുഹു മഅസിയതുൽ ആസീൻ, അതിക്രമികളുടെ ധിക്കാരകരമായ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിനൊരു ചുക്കും അതുകൊണ്ട് വരാനില്ല. മറിച്ച് ഈ അതിക്രമങ്ങളും ധിക്കാരങ്ങളും പ്രവർത്തിക്കുന്നതും ആ നിലപാട് സ്വീകരിക്കുന്നതും ആരാണോ, സത്യത്തിൽ അതിൻ്റെ പാപം, അതിൻ്റെ അപകടം അവരിലേക്ക് തിരിച്ചു കിട്ടും. വലാ തംഫഅഹു തഅത്തുൽ മുതീഈൻ, ഒരു അനുസരിക്കുന്നവരുടെ തഅത്തും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹ്ക്കൊരു സംഗതി വർദ്ധിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും അത് ചെയ്യുന്നവരാണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം ആദു സമുദായത്തെ കൃത്യമായി ഓർമ്മിപ്പിക്കണം. മൻ അമില സ്വാലിഹൻ ഫലി നഫ്സി, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവന് സ്വന്തത്തിനുള്ളത് തന്നെയാണ്. മൻ നസാ അഫഅലൈഹ, ഇനി നന്ദി കേട് ചീത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവങ്ങളും അവൻ തന്നെ സഹിക്കണം. എന്നിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്, എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാകുന്നു. അല്ലേ പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് ഈ വചനം വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ജീവിച്ചു പോയ ആദ് സമുദായത്തിൻ്റെ നിലപാടുകളാണ് അതിൽ നമുക്കുള്ള പാഠം. തീർച്ചയായും ഈ സമുദായം പിന്നീട് ശിക്ഷിക്കപ്പെടുക, നശിപ്പിക്കപ്പെടുകയാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ട്. അതായത് മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി, ഇഹലോകത്തെയും പരലോകത്തെയും നല്ല അവസ്ഥക്കു വേണ്ടിയാണ് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹു നബിമാരെ അയച്ച് ജീവിതത്തിൻ്റെ ക്രമം, മാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമും തീർച്ചയായും ആ ദൗത്യമാണ് നിർവഹിച്ചത് ആദ് സമുദായത്തിൽ. എങ്ങനെ അവർ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, ആരെയാണ് ആരാധിക്കേണ്ടത്, ഇബാദത്തിൽ മറ്റാരെങ്കിലും പങ്കുചേർത്താൽ അപകടം എന്താണ്, അതെല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ അതിന് വിധേയരായി ആ പ്രമാണങ്ങളുടെ, ന്യായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ സ്വീകരിച്ച നിലപാട് ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ മറുപടികളാണ്. ഞങ്ങളുടെ ദൈവങ്ങളുടെ ദോഷബാധ നിനക്ക് ഏറ്റതാണ്, നീ പറഞ്ഞതൊന്നൊരു തെളിവല്ല, ഞങ്ങൾ നിന്നോട് വിശ്വസിക്കൂല എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം നിർഭയത്വവും സ്വന്തം ഇഹലോകവും പരലോകവുമാണ് എന്ന ബോധ്യവും പാഠവുമാണ് ആദ് സമുദായത്തിൻ്റെ ദുരന്തകരമായ പര്യവസാനവും ആ സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാം വന്ന് അവരെ പ്രബോധനം ചെയ്ത വിഷയങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ഇഹലോക പരലോക ജീവിതത്തിൻ്റെ അനുഗുണമായ പ്രകാശം പരത്തുന്ന അള്ളാഹുവിൻ്റെ കലാമുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് രണ്ട് വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്, 56, 57. 56-ാമത്തെ വചനം ഇന്നി തവക്കൽ തുഅലല്ലാ, ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന, എന്നെ എതിർക്കുന്ന, എന്നെ ധിക്കരിക്കുന്ന എല്ലാ കാര്യവും, എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതൊക്കെ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം റബ്ബി വറബ്ബിക്കും അവൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഹിദും ബിനാസ്വിയത്തിഹ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാ ജീവികളുടെയും സൃഷ്ടാവ്, എല്ലാ ജീവികളുടെയും മുദബ്ബിർ, ഈ പ്രപഞ്ചത്തിൻ്റെ മുദബ്ബിർ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനാണ്, അവൻ്റെ നിയന്ത്രണത്തിലില്ലാത്തൊരു ജീവി ഇവിടെ അല്ല. അങ്ങനത്തെ നിയന്ത്രിക്കുന്ന ഈ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇൻ റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ പാതയിലാകുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് എന്നെ നിങ്ങളെ എത്തിക്കാൻ ഏൽപ്പിച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ, അത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് പോകാം. അല്ലേ, നിങ്ങൾക്ക് പകരം അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു വരുന്നവനാകുന്നു എന്നാണ് തൊട്ട വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആ ഖുർആനിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മൾ തൽക്കാരോട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്തു ഹൂദിലെ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
7: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവ്.

നിന്റെ നാമത്തിൽ അല്ലതി ഖലഖ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5.

0: ഹി വബറകാത്തു.
1: വലൈക്കും സലാം.
0: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മറിയം.
0: മറിയം, മാഷാ അല്ലാ. മറിയം സൗദിയിൽ നിന്ന് എവിടുന്നാ വിളിക്കുന്നത്?
1: ജലവിയ സ്ട്രീറ്റിലെ
0: ദവാമിലെ ജലവിയ സ്ട്രീറ്റിലല്ലേ? ഓക്കെ. മറിയം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: ഫിഫ്ത്തിലെ.
0: ഫിഫ്ത്തിലോ?
1: ആ,
0: മാഷാ അല്ലാ. മറിയം, പീസ് റേഡിയോനെ കുറിച്ച് അറിയാമോ? ഏതൊക്കെ പരിപാടി കേൾക്കലുണ്ട്? ചിലത് കേൾക്കാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ഇന്ന് ദമാം സ്റ്റുഡിയോയില് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമാണ്, ഖുർആൻ ടെലിവിഷൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്. അതിന്റെ ഫസ്റ്റ് കോളറാണ് മറിയം, കേട്ടോ. ഖുർആൻ ടെലിവിഷൻ എന്താന്ന് അറിയോ? ഓക്കെ. അതായത് നമ്മൾ ഖുർആൻ ടെലിക്വിസിൽ ഖുർആനിലെ അവസാനത്തെ ജുസ്, 30-ാമത്തെ ജുസിലെ സൂറത്ത് നമ്പർ മുതൽ സൂറത്ത് നാസ് വരെയുള്ള ഭാഗങ്ങളിലാണ് ഇതിൽ ക്വിസിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. മറിയം എത്ര സൂറത്ത് പഠിച്ചിട്ടുണ്ട്? മാഷാല്ലാ, വെരി ഗുഡ്. മദ്രസന്ന് പഠിച്ചതാണോ? പിന്നെ വീട്ടിന്ന് പഠിച്ചതാണോ? മാഷാല്ലാ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മറിയം ഉഷാറാണ്. മറിയത്തിനോട് 3 ചോദ്യങ്ങളാണ് ഇവിടുന്ന് ചോദിക്കുക. ഇവിടെ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ മുഹമ്മദ് ഉസ്താദ് ഉണ്ട്. മുഹമ്മദ് ഉസ്താദാണ് മറിയത്തിനോട് ചോദ്യം ചോദിക്കുക. 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ശരിയുത്തരം പറഞ്ഞാൽ മറിയത്തിന് ടീം പീസ് റേഡിയോയുടെ വക നല്ല സമ്മാനം ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, റെഡി ആയി നിന്നോടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും സലാം.
2: മറിയം റെഡിയല്ലേ? ചോദ്യം ചോദിക്കട്ടെ. 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിലെ 1-ാമത്തെ ചോദ്യം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇദസ്സമാഉ ഫതറത്,
1: വഇദൽ കവാകിബു കഫറത്, وَإِذَا الْبِحَارُ فُجِّرَتْ وَإِذَا الْقُبُورُ بُعْثِرَتْ عَلِمَتْ نَفْسٌ مَا قَدَّمَتْ وَأَخَّرَتْ.
2: മാഷാഅല്ലാ, 1-ാമത്തെ ചോദ്യത്തിന് മറിയം ശരിയായ ഉത്തരമാണ് നൽകിയത്. 2-ാമത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വശംസി വദുഹാഹാ,
1: വൽഖമരി ഇദാ തലാഹാ,

0: والليل
1: إذا يخشاها.
0: മാഷാ അല്ലാ. മറിയം രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായ മറുപടിയാണ് നൽകിയത്. ഇനി അവസാനത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഈ ചോദ്യത്തിന് മറിയം ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ടീം പീസ് റേഡിയോന്റെ വക സമ്മാനമുണ്ടായിരിക്കുന്നതാണ്. അവസാനത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വദ്ദുഹ
1: വല്ലൈലി ഇദാ സജ മാ വദ്ദാക റബ്ബുക വമാ ഖല വലൽആഖിറതു ഖൈറുൽ ലക മിനൽഊല.
2: മാഷാഅല്ലാ മാഷാഅല്ലാ. അപ്പൊ മറിയത്തോട് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായി ഉഷാറായി തന്നെ മറിയം ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ ടീം പീസ് റേഡിയോ മറിയത്തിനെ ബന്ധപ്പെടുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ പീസ് റേഡിയോ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. ഒരുപാട് കോളേഴ്സ് നമ്മുടെ ഈ പ്രോഗ്രാമിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയും ധാരാളം സുഹൃത്തുക്കൾ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സലാം.
2: ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിക്കുന്ന അടുത്ത കോളർ ആരാ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
3: ഹനാൻ സി കെ.
2: ഹനാൻ, ഹലോ. പേരെന്താണ്?
3: ഹനാൻ.
2: ഹനാൻ, ഹനാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: സെവൻത്.
2: സെവൻത്തില്? മാഷാല്ലാ. ഏത് സ്കൂളിലാണ്?
3: ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ.
2: ഓക്കെ. സൗദിയിൽ എവിടെയാണ് ഹനാന്റെ വീട്?
3: നസ്രിയ.
0: എവിടെ? മസ്റൂഇയയിലോ?
3: നസ്രിയ.
0: നസ്രിയ
2: ദമാമിലെ നസ്രിയയിലാണല്ലേ?
3: ആ.
2: ഓക്കെ. ഹനാൻ പീസ് റേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മുമ്പ്?
3: ഇല്ല
2: ഇല്ല. പീസ് റേഡിന്റെ പ്രോഗ്രാം ഒന്നും കേട്ടില്ല.

0: അല്ലേ? ഓക്കെ, പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, കുട്ടികൾക്ക് പറ്റിയ പ്രോഗ്രാമുകളുണ്ട്, ഈ മദ്രസയുണ്ട്, അതുപോലുള്ള ഒരുപാട് പരിപാടികൾ പീസ് റേഡിയോയിലുണ്ട്. ഓക്കെ, ഇവിടെ ഖുർആൻ ടെലിക്യൂസ് ആണ്. ഖുർആനിന് അവസാനത്തെ 30-ാമത്തെ ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഹനാനോട് ചോദിക്കുന്നത്. ഹനാൻ എത്ര സൂറത്തുകൾ കാണാതെ അറിയാം? മാഷാല്ലാ, അമ്മ ജുസ് മുഴുവൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? മദ്രസന്ന് പഠിച്ചതാണോ? മാഷാല്ലാ, വെരി ഗുഡ്. ഓക്കേ, ഇവിടെ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ മുഹമ്മദ് ഉസ്താദ് ഉണ്ട്. മുഹമ്മദ് ഉസ്താദാണ് ഹനാനോട് ചോദ്യം ചോദിക്കുക. 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ 3 ചോദ്യങ്ങൾക്ക് ഹനാൻ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ടീം പീസ് റേഡിയോ ഹനാന് നല്ലൊരു സമ്മാനം നൽകുന്നതായിരിക്കും. അപ്പോൾ തെറ്റാതെ ഉത്തരം പറയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യങ്ങൾക്ക് കടക്കുകയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
1: ഹനാൻ റെഡിയല്ലേ? ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഉത്തരം ഹനാന് പറഞ്ഞാൽ ഹനാനിന് എന്ത് ലഭിക്കും?
2: സമ്മാനം
1: ലഭിക്കുന്നതാണ്. ടീം പീസ് റേഡിയോന്റെ വക സമ്മാനം ഉണ്ടായിരിക്കും. ഞാനൊരു ആയത്ത് ഓതും, എന്നിട്ട് ഹനാൻ അത് കണ്ടിന്യൂ ചെയ്ത് ഓതണം. ഇൻഷാല്ലാ, തുടങ്ങല്ലേ? 1-ാമത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വന്നാസിയാത്തി ഗർഖ,
2: വന്നാശിത്വാത്തി നഷ്ത, വസ്സാബിഹാത്തി സബ്ഹ, ഫസ്സാബിഖാത്തി സബ്ഖ, ഫൽമുദബ്ബിറാത്തി അംറ, യൗമ തർജുഫുർ റാജിഫ, തത്ബഉഹർ റാദിഫ.
1: മാഷാ അല്ലാഹ്. 1-ാമത്തെ ചോദ്യത്തിന് ഹനാൻ ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. ഇനി 2-ാമത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൈലുൽ ലിൽ മുതഫിഫീൻ,
2: അല്ലദീന ഇദക്താലു അലന്നാസി
1: യസ്തൗഫൂൻ. وَإِذَا كَالُوهُمْ
2: وَإِذَا كَالُوهُمْ أَوْ وَزَنُوهُمْ يُخْسِرُونَ.
1: രണ്ടാമത്തെ ചോദ്യത്തിന് ഹനാനിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ. ഇനി 3-ാമത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലൈലി ഇദാ യഗ്ഷ,
2: അന്നാരി ഇദാ വന്നാരി ഇദാ
0: ആ. ഓക്കെ, മാഷാല്ലാ. ഹനാൻ ഖുർആൻ പഠിച്ചത് ഓർമ്മയിലുണ്ടാവണം, ചോദിക്കുമ്പോൾ കൃത്യമായി പറയാൻ കഴിയണം. ഏതായാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം നൽകണം. ഇപ്പം 3 ചോദ്യങ്ങൾ ഹനാനോട് ചോദിച്ചു, അതിൽ 1 ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്, മറ്റ് 2 ചോദ്യങ്ങൾക്ക് ഹനാൻ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ കുഴപ്പമില്ല, എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലിയറായി പഠിക്കുക, ഇനിയും പീസ് റേഡിയോയിലുള്ള ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക. പീസ് റേഡിയോ വീട്ടിൽ കേൾക്കാൻ വേണ്ടി വാപ്പച്ചോടും ഉമ്മച്ചോടൊക്കെ പറയുക, അതിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാ ശനിയാഴ്ചകളിലും ഖുർആൻ ടെലിക്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഹനാൻ ഇനിയും വിളിക്കുക, ഖുർആൻ നന്നായി പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ എവിടുന്ന് ചോദിച്ചാലും കൃത്യമായി ആൻസർ ചെയ്യാൻ ഹനാന് കഴിയുമാറാകട്ടെ. പ്രാർത്ഥനയോടെ അടുത്ത കോളറിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളർ ആരാന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും സലാം.
0: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: അദ്നാൻ.
0: അദ്നാൻ സൗദിയിൽ നിന്ന് എവിടുന്നാ വിളിക്കുന്നത്?
3: അൽഖോബാർ
0: എന്നാണല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: 6-ാം ക്ലാസ്സിൽ
0: അല്ലേ. ഓക്കെ, മാഷാല്ലാ. അതിനാൻ പീസ് റേഡിയോയെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, പീസ് റേഡിയോയിൽ ഏതൊക്കെ പ്രോഗ്രാം കേൾക്കാറുണ്ട്?
3: എല്ലാം
0: കേൾക്കാറുണ്ടോ? മാഷാല്ലാ, വെരി ഗുഡ്. അപ്പൊ വീട്ടിൽ വാപ്പച്ചും ഉമ്മച്ചൊക്കെ പീസ് റേഡിയോ കേൾക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ടെലിക്യൂസിനെ കുറിച്ച് എന്താ അറിയാമോ?
3: ഇല്ല.
0: അതായത് ഖുർആൻ ടെലിക്യൂസിൽ അദ്നാനോട് ഖുർആനിലെ 30-ാമത്തെ ജുസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ അദ്നാന് ടീം പീസ് റേഡിയോയുടെ വക നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കും. അദ്നാന് എത്ര സൂറത്ത് കാണാതെ അറിയാം?
3: എത്ര?
0: ഒരു ജുസ്. മാഷാല്ല, അതായത് മുപ്പതാമത്തെ ജുസ് ഫുള്ളായിട്ട് അറിയാം. വെരി ഗുഡ്. ഓക്കെ, എവിടുന്നാ പഠിച്ചത്? അത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചാണോ അതോ മദ്രസ്സിൽ നിന്ന് പഠിച്ചതാണോ? മാഷാല്ല, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകാൻ ശ്രമിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുഹമ്മദ് ഉസ്താദാണ്. അപ്പോ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. റെഡി അല്ലേ? ഓക്കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
1: അദ്നാനിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതിന് മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അദ്നാനിന് എന്ത് ലഭിക്കും?
2: സമ്മാനം
1: ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിനുശേഷം അദ്നാൻ എന്ത് ചെയ്യണം?
2: ഓതണം.
1: ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عما يتساءلون
2: عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا
1: ما شاء الله ما شاء الله. ഒന്നാമത്തെ ചോദ്യത്തിന് അദ്നാൻ ശരിയായ ഉത്തരമാണ് നൽകിയത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം,

0: يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه وفصيلته التي
1: وصاحبته
0: تؤويه
1: وصاحبته وبنيه
0: وصاحبته وبنيه وفصيلته
1: لكل امرئ لكل امرئ
0: لكل امرئ منهم يومئذ شأن يغنيه.
1: أحسنت أحسنت. രണ്ടാമത്തെ ചോദ്യത്തിന് അതിനാൻ മറുപടി നൽകി, എന്നാൽ ഒരു മിസ്റ്റേക്ക് അതിലുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക
0: ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا.
2: ما شاء الله ما شاء الله. Very good, very good. അതിനാൻ അതിനാനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിന് അതിനാണ് ചെറിയൊരു തെറ്റ് പറ്റിയല്ലേ. ഓക്കെ, ഏതായാലും നന്നായി പഠിക്കുക. തെറ്റുകളില്ലാതെ ഖുർആൻ കാണാതെ ഓതാൻ ശ്രമിക്കണം. ഒരു ജുസ് പഠിച്ച ഭാഗങ്ങളൊക്കെ കൃത്യമായി എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക. ഇൻഷാല്ലാ അതിനാൻ ചെറിയ തെറ്റായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ്, അത് ഈ പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. അതിനാണ് ഇൻഷാല്ലാ ടീം പി സിയുടെ വക സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി തുടർന്നുള്ള ശനിയാഴ്ചകൾ ഇതുപോലെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അന്ന് ഇതിനേക്കാൾ ഉഷാറായിട്ട് എല്ലാ സുഹൃത്തുക്കളും കൃത്യമായി പഠിച്ചു വരിക. റബ്ബ് സുബ്ഹാന തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത കോളറിലേക്ക് തിരികെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മളിലേക്ക് അവസാനമായി എത്തുന്ന അതിഥി ആരാൻ നോക്കാം.
3: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: റന
2: റന റന ദമാമന്ന് എവിടുന്നാ വിളിക്കുന്നത്?
3: റബിയല്ലേ?
2: ഓക്കെ. റന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: ഏഴില്.
2: സെവൻത്തിൽ അല്ലേ? ഏത് സ്കൂളിലാണ്?
3: ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാം.
2: മാഷാല്ലാ. ഓക്കെ, റന ഖുർആനിൽ എത്ര സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്?
3: രണ്ടര ജുസ്.
2: മാഷാല്ലാ, രണ്ടര ജുസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. പീസ് റേഡിയോ കുറിച്ച് അറിയാമോ? പീസ് റേഡിയോ പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? മാഷാല്ലാ, വെരി ഗുഡ്. ഓക്കെ, ഖുർആൻ ടെലിക്യൂസ് ഇന്ന് ആരംഭിച്ചതാണ്. ഖുർആൻ ടെലിക്യൂസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഖുർആനിലെ അവസാനത്തെ ജുസ് മുപ്പതാമത്തെ ജുസിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ടീം പീസ് റേഡിയോയുടെ വക റണക്ക് നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുഹമ്മദ് ഉസ്താദാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം.
1: റനയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ടീം പീസ് റേഡിയോന്റെ വക സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം. أعوذ بالله من الشيطان الرجيم إن للمتقين مفازاً

0: മാഷാല്ലാ മാഷാല്ലാ, വെരി ഗുഡ്. അപ്പം എന്നോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അല്ലേ. കാണാതെ പഠിച്ച ഭാഗങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർമ്മ വേണം. അല്ലെങ്കിൽ ഇതുപോലെ അക്ഷരത്തെറ്റുകൾ വന്നാൽ ഖുർആനിൽ തെറ്റ് വരാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇൻഷാല്ലാ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ചകളിൽ എന്ത് ചെയ്യാം, ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിക്കുക, മത്സരത്തിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ റന്നയുടെ കൂട്ടുകാരികളൊക്കെ പറയണം, ശനിയാഴ്ച ദിവസങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കണം, മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ഓക്കെ അല്ലേ. ഇൻഷാല്ലാ, അപ്പോൾ ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയും ധാരാളം ഖുർആനിൽ നിന്ന് പഠിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത കോളറിലേക്ക് നീങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മളെ ഫോണിലൂടെ ബന്ധപ്പെട്ടു. അൽഹംദുലില്ലാ, വളരെ നല്ല രീതിയിലായിരുന്നു കുട്ടികളൊക്കെയും പരിപാടിയിൽ പങ്കെടുത്തത്. ഇവിടെ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ കുട്ടികൾ മറുപടി പറയുകയും സമ്മാനർഹരാകുകയും ചെയ്തു. അൽഹംദുലില്ലാ, റബ്ബു സുബ്ഹാനഹു തആല നമ്മുടെ കുരുന്ന് മക്കൾക്ക് ഖുർആൻ നല്ല രീതിയിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നമുക്ക് ഇനിയും ഇതുപോലുള്ള പീസ് റേഡിയോയുടെ മറ്റുള്ള പ്രോഗ്രാമുകൾ കേൾക്കാനും അതേപോലെ പീസ് ഖുർആൻ റേഡിയോയുടെ ടെലിക്യൂസിൽ പങ്കെടുക്കാനും ഇതുപോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. പങ്കെടുത്തവർ മുഹമ്മദ് ഷാക്കിർ സുലാഹി, മുഹമ്മദ് സയ്യിദ് അസ്ലം മദീനി തുടങ്ങിയവരാണ്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: فقد كذبتم فسوف يكون لزاما.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല, ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു, സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്.

ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ ഇവജ. ഇവിടെ ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِيُنذِرَ بَأْسًا شَدِيدًا مِنْ لَدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِمَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. കയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് കയ്യിമല്ലിയുന്തിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്തിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബസൻ ഷദീദ, ബസൻ ഷദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ഷദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും, അന്ന നൂന് ശദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ അന്നലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഇസൻ അല്ല. ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്. മുഅ്മിനീന അല്ലദീന യഅമലൂ

സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അന്നൂർ പ്രോഗ്രാമിന്റെ 16 മൊഡ്യൂളിന്റെ 12 ക്ലാസ്സാണ് ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവരുടെ നോമ്പും നമ്മുടെ നോമ്പും. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്താണ് പഠിച്ചു വരുന്നത്. ഏതാനും വിഷയങ്ങൾ നമ്മൾ 2 എപ്പിസോഡുകളിൽ മനസ്സിലാക്കി, അതിൻ്റെ തുടർച്ചയാണ്, പൂർത്തീകരണമാണ് ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ. നമ്മുടെ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നുള്ളതാണ്. നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും എന്ന ഭാഗം മനസ്സിലാക്കി, അസ്സിയാം അർത്ഥമാക്കുന്നത് എന്ത്, അതിൻ്റെ തേട്ടം എന്ത് മനസ്സിലാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ഈ ഭാഗം പറഞ്ഞാണ് നമ്മൾ ഏതാനും വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വച്ചത്. അതിൽ ഈ കെമ എന്നിടത്തുള്ള കാഫ്

നോമ്പ് നോൽക്കുന്ന ഒരു നോമ്പിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ദീനിൽ മിൻ തുലൂഉൽ ഫജ്ർ, ഫജറിൻ്റെ ഉദയം മുതൽ ഇല ഗുറുബി ശംസ്, സൂര്യാസ്തമയം വരെയാണ്. അതാണ് ഖദർ, ഒരു നോമ്പിൻ്റെ അളവ്. ആ വിഷയത്തിലാണോ തശ്ബീഹ്, ഈ സാദൃശ്യപ്പെടുത്തൽ, ഉപമിക്കൽ? അതല്ല വഖ്ത്, നോമ്പിൻ്റെ ടൈം. നമുക്ക് റമദാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധം. അതിനു മുമ്പ് മാസത്തിൽ മൂന്ന് നോമ്പ് ആശൂറ. ഈ റമദാനിലെ നോമ്പ് ഇതേ നോമ്പായിരുന്നോ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടത്? അങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. ജൂതർക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, പക്ഷേ ജൂതർ അതിൽ വീഴ്ച വരുത്തി. നസാറാക്കൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടു, അവരിൽ നിന്നും ചില വ്യതിചലനങ്ങൾ ഉണ്ടായി തുടങ്ങിയ ചരിത്രങ്ങൾ. പക്ഷെ അതൊന്നും പ്രാമാണികമായി ബലപ്പെട്ടതല്ല. ഏതായാലും നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയ ഈ കാലം റമദാൻ മാസം, അതിലാണോ ഈ സാദൃശ്യപ്പെടുത്തൽ? അതല്ല ഹുക്കും, നോമ്പിൻ്റെ വിധിയിലാണോ? പൂർവികർക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കി, ആ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, വിധിയിൽ ഉള്ള സാദൃശ്യപ്പെടുത്തലാണോ? അതല്ല സിഫത്ത്, നമുക്ക് നോമ്പ് എങ്ങനെയാണ്? നിയത്തോടുകൂടി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബത്തനിൻ്റെ ഷെഹ്വത്ത്, അതേപോലെ ഫർജിൻ്റെ ഷെഹ്വത്ത്, വയറിൻ്റെ ഉദരത്തിൻ്റെ വികാരമാണ് തിന്ന കുടിക്കുക, ഫർജ് ലൈംഗികാവയവത്തിൻ്റെ വികാരമാണ് വികാര പൂർത്തീകരണം, ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ നമുക്ക് നോമ്പ്. ഇതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നോ പൂർവികരുടെ രീതി? ആ വിഷയത്തിലാണോ തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ? ഇതാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു വിഷയം. ഏറ്റവും ബലപ്പെട്ടത് ഈ വിഷയമാണ്. അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മഖ്തൂഉ ബിഹി അന്ന തശ്ബീഹ ഫിൽ ഫർദിയത്തി ഖാസതുൻ. ഖണ്ഡിതമായിട്ടുള്ള കാര്യം, നോമ്പിൻ്റെ ഹുക്മ് ഫർദാണ്, അതിലാണ് സാദൃശ്യം എന്ന് പറഞ്ഞാൽ, പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കി, അതേപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കി, നോമ്പ് അന്നും ഇന്നും നിർബന്ധം. തശ്ബീഹ് ഈ ഹുക്മിൻ്റെ വിഷയത്തിലാണ്. എന്നാൽ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസായിറുൽ വുജൂഹ്, മറ്റു പറയപ്പെട്ട ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഖദർ, വഖ്, സിഫത്ത്, ഇതൊക്കെ മുജറദ് ഇഹ്തിമാൽ, കേവലം സാധ്യതകൾ മാത്രമാണ്. പക്ഷെ ഉറപ്പുള്ള കാര്യം എന്താണ്? അത് ഈ ഹുക്മിൻ്റെ വിഷയത്തിൽ തശ്ബീഹ് എന്നുള്ളതാണ്. അതാണ് അപ്പം ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു ഉപമ വന്നു, അല്ലെങ്കിൽ പിന്നെ സാദൃശ്യപ്പെടുത്തൽ വന്നു. അതേത് വിഷയത്തിൽ? വിഷയം കിതാബത്ത്, ഇത് നിർബന്ധമാണെന്ന വിധിയുടെ വിഷയം. അന്ന് നിർബന്ധം, അവർക്ക് നിർബന്ധം, അത് ഇന്ന് നിർബന്ധം, നമുക്കും നിർബന്ധം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വ ഉള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്‌ലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് ഈ അനുബന്ധം എന്തിനാണ് പറഞ്ഞത്? പൂർവികരെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉദ്ധരിച്ചത്? അവർക്ക് നിർബന്ധമാക്കിയത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അനുസ്മരിച്ചത്, വചനം ആ വിഷയത്തിൽ ഇറക്കിയത്? ആ തഫ്സീറുകളിൽ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. ഏറെക്കുറെ തഫ്സീറുകളൊക്കെ ഈ ഒരു വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്തിന്? അതിൽ ഒന്ന്, ഈ ഒരു പുണ്യ ഇബാദത്ത് അഥവാ അസ്സൗം, നോമ്പെന്ന പുണ്യ ഇബാദത്ത്, അത് അതിശ്രേഷ്ഠമായ മഹനീയമായ ഇബാദത്ത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഉമ്മഹാത്തുൽ ഇബാദത്ത്, ആരാധനകളിൽ ഉമ്മഹാത്ത് എന്ന് പറയുന്ന മുഖ്യ ആരാധനകളിൽ പെട്ട ഒന്നാണ് അസ്സൗം. ആദ്യകാലം മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാൾ വരേക്കും നിർബന്ധമാക്കിയ ആരാധനയാണ് സൗം. ഒപ്പം മുസ്ലിമീങ്ങൾ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ നോമ്പിനെ വരവേൽക്കണം, നോമ്പ് അനുഷ്ഠിക്കുകയും വേണം. ഒരു മത്സര്യബുദ്ധി അത് മുസ്ലിമീങ്ങളിൽ ജനിക്കണം. അവരുടെ മനോവിചാരം, വികാരം അത് നോമ്പിൻ്റെ വിഷയത്തിൽ ത്രസിക്കണം. പൂർവികരേക്കാൾ ഞാൻ ഈ വ്രതാനുഷ്ഠാനത്തിൽ, ഈ ഇബാദത്തിൽ അള്ളാഹുവിനോട് നന്നായി വർത്തിക്കണം, അത് നിർവഹിക്കുന്ന വിഷയത്തിൽ. മുഹാജിറുകളിൽ ഫുഖറ, നിർധനരുടെ വിഷയത്തിൽ നമ്മൾ ചരിത്രം കേൾക്കാറുണ്ട്. ഒരു മാത്സര്യ ബുദ്ധിയുടെ ചരിത്രം, നിസ്ലാസ്ലമതങ്ങളുടെ അടുക്കലേക്ക് ഈ ഫുഖറ ഉൽ മുഹാജിരീൻ, മുഹാജിറുകളിലെ ഫുഖറാക്കൾ വന്നു എന്നാണ്, ദരിദ്രന്മാർ. എന്നിട്ട് അവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, തിരുദൂതരെ സമ്പന്നന്മാർ പ്രതിഫലങ്ങളൊക്കെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഒബി ദറജാത്തിലുള്ള അത്യുന്നത പദവികൾ കൊണ്ടുപോയി, വൻ നഈമുൽ മുഖീം, നിത്യ അനുഗ്രഹങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫദ, അതെങ്ങനെയാണ് ചോദിച്ചപ്പോൾ, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു, വയസ്സുമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവർ നോമ്പെടുക്കുന്നു, പക്ഷേ വലഹും ഫദ്ലു മിൻ അംവാൽ, അവർക്ക് സ്വത്ത് ഞങ്ങളെക്കാൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ യഹുജ്ജൂന ബിഹ, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, യതമിറൂൻ, അവർ ഉംറ ചെയ്യുന്നു, യുജാഹിദൂൻ, ജിഹാദ് നിർവഹിക്കുന്നു, യതസദ്ദഖൂൻ, അവർ സദഖ നിർവഹിക്കുന്നു, വല

0: നതസദ്ദഖ് ഞങ്ങൾക്ക് അങ്ങനെ സദഖ ചെയ്യാനാവുന്നില്ല. വയ്യുഴത്തിക്കൂൻ അവർ അടിമകളെ മോചിപ്പിക്കുന്നു. വല അനുഴത്തിക്ക് ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാനാകുന്നില്ല. വല ഈസത്തിലെന്നാ വൽ ഞങ്ങൾക്ക് സ്വത്തുക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തസ്ബീഹ് അതേപോലെ തഹ്മീദ് തക്ബീർ ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തഹ്ലീൽ പഠിപ്പിച്ച ആ ചരിത്രം എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു വിഷയമാണത്. ഞാനത് ഉദ്ധരിച്ചത് സഹാബികളിൽ പൂർവികരിൽ ഇങ്ങനെ ഒരു വികാരമുണ്ടായിരുന്നു, ഒരു വിചാരമുണ്ടായിരുന്നു. മറ്റുള്ളവരുടേത് കാണുമ്പോൾ അറിയുമ്പോൾ അതിൽ താൻ മുൻപന്തിയിലെത്തണം, തനിക്കും അത് വേണം, തനിക്കതിന് സാധിക്കുകയില്ലേ, ഇങ്ങനെയുള്ള ഒരു വിചാരം അത് ഈ നോമ്പിൻ്റെ വിഷയത്തിൽ ഉടലെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സറുകൾ അതിൽ പറയുന്നത്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഉണർത്തിയത്, എന്തുകൊണ്ട് പൂർവികരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് അള്ളാഹു പറഞ്ഞു. അതിൻ്റെ വിഷയം നോമ്പ് ക്ലേശം സഹിക്കേണ്ട, കൂടുതൽ ക്ഷമ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ്. വിശപ്പും ദാഹവും സഹിച്ച് ശാരീരികമായുള്ള ക്ഷീണം പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അനിവാര്യമാക്കുന്ന ഒരു ഇബാദത്താണ് വ്രതാനുഷ്ഠാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇവിടെ നോമ്പെടുത്തപ്പോൾ സഹാബികൾ ചിലർ തലചുറ്റി വീണത്, വഴിയിൽ വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വീണത് ഒക്കെ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ. അപ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരവസ്ഥ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല ഘട്ടം ഘട്ടമായിട്ടാണ് നോമ്പിനെ നിർബന്ധാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സലാസത്തു അഹ്വാൽ, ഒരു മൂന്ന് മാറ്റങ്ങൾ നോമ്പിനുണ്ടായിട്ടുണ്ട്. ഒറ്റയടിക്ക് റമദാനിൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് അല്ലാഹു നിർബന്ധാക്കിയില്ല. പിന്നെയോ നമ്മൾ അതിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. അതെന്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വിഷയം, കാനു ഖൗമൻ ലം യതഅവദു സിയാം, അവർക്ക് നോമ്പ് ശീലമുണ്ടായിരുന്നില്ല. വക്കാന സിയാമു അലൈഹിം ശദീദൻ, നോമ്പ് കഠിനമായൊരു വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം മാസത്തിൽ 3 നോമ്പും പിന്നെ ആശൂറയും പിന്നെ നോമ്പ് നിർബന്ധമാക്കി റമദാനിൽ. അത് തന്നെ നോമ്പ് നോൽക്കാനും നോമ്പ് ഉപേക്ഷിച്ചിട്ട് ഒരു അഗതിയുടെ അന്നം നൽകാനും സ്വാതന്ത്ര്യമുള്ള രീതിയിൽ പിന്നെയാണ് മാസം മുഴുവൻ നോമ്പെടുക്കൽ നിർബന്ധമാക്കിയത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു പരിണാമം? അത് നോമ്പ് നോൽക്കുവാൻ ഈ വിഭാഗത്തിനെ സർവാത്മന സ്വീകരിക്കുവാനുള്ള ഒരു ഒരിക്കലാണ്. അയ്യാമം മഅദൂദാത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആയത്തിൽ അതാണ് പഠിക്കാനുള്ളത്. ഏതാനും നാളുകൾ നോമ്പ് എന്ന് പറഞ്ഞ് എന്തിനാണ് അങ്ങനെ പ്രയോഗിച്ചത്? അതൊക്കെ ഈ ഒരു ഇബാദത്തിനെ പുൽകാൻ സ്വീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സുകളെ തയ്യാറാക്കുകയാണ്, മനുഷ്യരെ തയ്യാറാക്കുകയാണ്. ഏതായാലും തങ്ങൾക്ക് മാത്രമല്ല ഈ വ്രതാനുഷ്ഠാനത്തെ നിയമമാക്കിയത് നിർബന്ധമാക്കിയത്, പൂർവികർക്കും ഇത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതുതായി ഇസ്ലാമിലേക്ക് കാലൂന്നിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് താങ്ങാൻ സഹിക്കാൻ ഒരു വിശാല മനസ്കത ഉണ്ടാകും വരും. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പൂർവികർക്ക് നിർബന്ധമാക്കിയതിനെ ഉണർത്തിയത് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടല്ലോ അറബിയിൽ പറയും, അൽ ബലായ ഇദാ അമ്മത് ഹാനത്, പരീക്ഷണങ്ങൾ അത് എല്ലാവരിലുമായാൽ ഹാനത്, അതിൽ നിസ്സാരായിരിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മാത്രം ഒരു പരീക്ഷണം വന്നാൽ അയാൾക്കത് അസഹ്യമായിരിക്കും. പക്ഷേ എല്ലാവരിലും ആ പരീക്ഷണം ഉള്ള അവസ്ഥയാണെങ്കിലോ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളവർക്കത് സഹിക്കാനും കൂടുതൽ താങ്ങാനും ഒരു അവസ്ഥ ഉണ്ടാകും. ചിലർ പറയാറുണ്ട് ഇപ്പോൾ ഈ നമ്മൾ ചെരുപ്പൊക്കെ മോഷണം പോകുന്ന സന്ദർഭം, വെള്ളിയാഴ്ച ജുമാക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒരാളുടേത് മാത്രം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ അയാളുടെ കൂടെ പോയവരുടേത് ഒക്കെ പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അതൊരു സഹ്യമായ അവസ്ഥയായിരിക്കും. ഈ ചരിത്രത്തിൽ തഫ്സീറുകളിൽ തന്നെ കാണാം ഈ ഒരു വിഷയം പറയുന്നിടത്ത്. ഈ ഹൻസ തുമാദിർ എന്ന് പറയുന്ന മഹദി പ്രമുഖ കവിയത്രിയാണ്, അവർ സഹാബികളോടൊക്കെ സഹകരിച്ച് ജീവിച്ച മഹദി. ഈ തുമാദിർ അൽ ഹൻസ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ഒരു സഹോദരൻ, വലിയ ആത്മബന്ധമായിരുന്നു സഹോദരനോട്. ആ സഹോദരൻ നഷ്ടപ്പെട്ടതിൽ, കൊല്ലപ്പെട്ടതിൽ അവർ ദുഃഖിച്ചതും അവരുടെ ദുഃഖ ഭാരം കവിതകളായി ചൊല്ലി ഇറക്കിയതും ഒക്കെ ചരിത്രത്തിൽ വായിക്കാം. അസഹ്യമായിരുന്നു അവർക്ക് സഹോദരൻ്റെ മരണ വാർത്ത. പക്ഷെ അവർ പറയുന്നുണ്ട്, വലൗല കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖത്തൽതു നഫ്സി, എൻ്റെ ചുറ്റും കരയുന്ന ആളുകൾ ധാരാളമാണ്, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു സഹോദരൻ മരിച്ചതിനാൽ. പക്ഷേ ഞാൻ മാത്രമല്ല, പിന്നെയോ സഹോദരങ്ങൾ മരണപ്പെട്ട കുറേ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ സഹിക്കുന്നു കരഞ്ഞു തീർക്കുന്നു, ഞാനും സഹിക്കുന്നു കരയുന്നു എന്ന് പറഞ്ഞവർ ആത്മഹത്യ ചെയ്തില്ല. എന്നാണ് അവരൊക്കെ കരയുന്നത്, എൻ്റെ സഹോദരനെ പോലെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടതിനാലല്ല, എൻ്റെ സഹോദരൻ അവരുടെയൊക്കെ സഹോദരങ്ങളെക്കാൾ എത്രയോ മികച്ചവനാണ്. വലാക്കിൻ ഉസല്ലിൻ നഫ്സ് അൻഹു ബിത്തഅസി, ഞാൻ എൻ്റെ നഫ്സിനെ ആശ്വസിപ്പിക്കുകയാണ് മറ്റുള്ളവരെ അനുധാവനം ചെയ്ത് അനുകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹൻസായിൻ്റെ ആ കവിത ഉള്ളത് അവരുടെ ജാഹിലിയത്തിൽ. അപ്പോൾ ഇവിടെ ഹൻസായിന് സഹിക്കാൻ പറ്റി, എന്തുകൊണ്ട്? ഈ പരീക്ഷണം തന്നിൽ പരിമിതമല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് എന്നതിനാൽ. ഇത് ഇസ്ലാമിന് മുമ്പുള്ള ഹൻസ ആണ്. അവർ ഇസ്ലാം ആസലിച്ചതിന് ശേഷം അവരുടെ ഈമാൻ അവരെ നന്നായി മാറ്റി, അവരെ വിശിഷ്ടയും വിശുദ്ധയുമാക്കി, ക്ഷമിക്കുന്ന ആളാക്കി എന്നുള്ളതാണ്. അവരുടെ സഹോദരൻ്റെ വിഷയത്തിലാണ് അവർ ഈ അക്ഷമയും അസഹിഷ്ണുതയും ഒക്കെ പ്രകടിപ്പിച്ചതെന്ന് നമ്മൾ വായിക്കുന്നത്. ഇസ്ലാം ആസലിച്ചതിന് ശേഷം അവരുടെ നാല് മക്കൾ ഖാദിസിയയിൽ രക്തസാക്ഷികളായി. നാല് മക്കൾ, ആ നാല് മക്കളെയും യുദ്ധ മുഖത്തേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട്, വളരെ ആത്മധൈര്യം നൽകി ക്ഷമിച്ചുകൊണ്ട്. യാ ബനിയ ഇന്നക്കും അസ്ലം തും തായീൻ വഹാജർത്തും മുഖ്താരീൻ എന്നൊക്കെ പറഞ്ഞ് മക്കളോടുള്ള അവരുടെ ആ വസീയത്തൊക്കെ ചരിത്രത്തിൽ വിശ്രുതാണ്. എന്നിട്ട് പിന്നെ ഇനി മക്കളെ യുദ്ധമുഖത്ത് അവരെങ്ങനെ വർത്തിക്കണം എന്നതിനൊക്കെയുള്ള വാലമു അന്നദ്ദാർ അൽ ആഖിറ ഖൈറ മിൻ അദ്ദാരിൽ ഫാനിയ, പിന്നെ പരലോക ജീവിതമാണ് ഭൗതിക ജീവിതത്തേക്കാൾ, നശ്വരമായ ഭൗതിക ജീവിതത്തേക്കാൾ പിന്നെ ഉത്തമമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ബിറു വസാബിറു വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ അവർ മക്കളെ കൽപ്പിച്ചിട്ട് അവർ എന്തു ചെയ്യാണ്, അവരെ യാത്രയാക്കി. ഇദാ റഅയ്തു മുൽ ഹർബ ഖദ് ഷമ്മറത അൻസാഖിഹ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ യുദ്ധത്തിൽ എങ്ങനെയാണ് മക്കൾ നിലയുറപ്പിക്കേണ്ടത്, പെരുമാറേണ്ടതെന്നൊക്കെ വളരെ സുന്ദരമായി പറഞ്ഞ ഒരു ചരിത്രം. അവരുടെ നാല് മക്കളും ഖാദിസിയയിൽ മരണപ്പെട്ടു. ആ മരണ വാർത്ത വരുമ്പോൾ അവർ അൽഹംദുലില്ലാഹില്ലദീ ഷറഫനി ബിഖത്ലിഹിം, എൻ്റെ മക്കളെ അള്ളാഹു രക്തസാക്ഷികളാക്കി സ്വീകരിച്ചു, അങ്ങനെ എന്നെ ആദരിച്ച അള്ളാഹുവിനെ സർവസ്തുതിയും എന്നൊക്കെ പറഞ്ഞ് അവർ മഹദി. പിന്നീട് അവർ പിന്നെ അവരുടെ ആ ക്ഷമയുടെ വരികൾ, മുമ്പങ്ങനെയല്ല, അക്ഷമയാണ് സഹറിൻ്റെ വിഷയത്തിൽ. ഏതായാലും ഞാൻ ഇതൊന്ന് ഉണർത്തിയതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നൊരു അനുബന്ധം ഇങ്ങനെ ഒരു ഉദാഹരണമായി ഉപമയായി സാദൃശ്യപ്പെടുത്തലായിട്ട് ഇവിടെ പറഞ്ഞത്? അതിൻ്റെ പൊരുൾ, നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ ചിലപ്പോൾ ക്ലേശവും ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, പൂർവികർക്കും ഈ നോമ്പ് ഇതേപോലെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അവരൊക്കെ സഹിച്ചു, ക്ഷമിച്ചു, ത്യജിച്ചു. അതുകൊണ്ട് നിങ്ങളും അവരെപ്പോലെ ക്ഷമിച്ചും സഹിച്ചും ത്യജിച്ചും വ്രതം അനുഷ്ഠിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ ഓ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു പരീക്ഷണമോ വിധിയോ അല്ല, ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ആശ്വസിക്കുവാനും അങ്ങനെ ക്ഷമയോടെ നോമ്പനുഷ്ഠിക്കുവാനും ഒരവസരത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഉണർത്തിയത് എന്നാണ് ചിലർ പറഞ്ഞത്. പൂർവികർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി, അവർ നോമ്പെടുത്തു, ആചരിച്ചു, അനുഷ്ഠിച്ചു. ആ പൂർവികരുടെ അനുഷ്ഠാനം അതിനേക്കാൾ മികവിൽ, അതിനേക്കാൾ സുന്ദരമായി നിങ്ങൾ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ ഈ വ്രതാനുഷ്ഠാനം ഉൾക്കൊണ്ട് ആചരിക്കണം എന്ന ബോധനത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഉണർത്തിയത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച ഒരു കർമ്മം, അതിലെത്ര ക്ലേശവും വിഷമവും പ്രയാസവും ഞെരുക്കവും ഉണ്ടെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏൽക്കാനും അനുഷ്ഠിക്കാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ഒരു കാരണം അതല്ല ഇത് ഉണർത്തിയതിലെ യുക്തിയും പൊരുളും. പ്രത്യുത യഥാവിധം ഈ നിർബന്ധ കർമ്മം അതേറ്റെടുത്ത് നിർവഹിക്കാൻ പ്രചോദനം, പ്രോത്സാഹനം, പ്രേരണ, അതാണ് ഈ അനുബന്ധത്തിൻ്റെ യുക്തിയും പൊരുളും എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാനിവിടെ ഈ ഒരു ഭാഗം ഉണർത്തിയത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു തശ്ബീഹ് സാദൃശ്യപ്പെടുത്തൽ ഉപമിക്കൽ നിർവഹിച്ചത്? അതിന് ചില ഫായിദകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ത്? അത് പൂർവികർ പല മുഫസ്സറുകളും ഉണർത്തിയത് ഇവിടെ ഒന്ന് അനുസ്മരിച്ചു, അത് അനിവാര്യവുമാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കൽ. ഇനി നമുക്ക് ആയത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഇവിടെ ലഅല്ല എന്നത് ഭാഷയിൽ അതുവരെ ലിത്തറജി, തറജിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ. ലൈത ലിത്തമന്നി ലഅല്ല ലിത്തറജി, അപ്പോൾ ആയേക്കാം എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാനാണ്, അതാണ് തറജി. ഇവിടെ ലഅല്ല തറജിക്ക് വേണ്ടിയാണോ, അതല്ല ലഅല്ല ലിത്തഅലീലിന് വേണ്ടിയാണോ? തഅലീലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി കാരണം ദ്യോതിപ്പിക്കാൻ. ലഅല്ലക്കും തത്തഖൂൻ തറജിക്ക് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തക്വയുള്ളവരായേക്കാം എന്നാണ് അർത്ഥം വരിക. ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് തഅലീലിന് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി എന്നുള്ളതാണ്. ഇതാണ് ശരി, തഅലീലിന് വേണ്ടിയാണ് ഇവിടെ ലഅല്ല. വിശുദ്ധ ഖുർആനിൽ ലഅല്ല പറഞ്ഞിടത്തൊക്കെയും അത് തഅലീലിന് വേണ്ടി എന്നുള്ളതാണ് പല പ്രാമാണികരും പറഞ്ഞിട്ടുള്ളത്, തറജിക്ക് വേണ്ടിയല്ല. സൂറത്തു ഷുറയിലെ 129-ാം വചനം, വതത്തഖിദൂന മസാനി അലഅല്ലകും തഖ്ലുദൂൻ എന്നിടത്ത് മാത്രം അവിടെ കഅന്നകും തഹ്ലുദൂൻ, നിങ്ങൾ വത്തത്തഹിദൂന മസാനിയ. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയോട് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്ന, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന വിഷയമാണല്ലോ, നിങ്ങൾ പിന്നെ എടുപ്പുകൾ നിർമ്മാണശാലകൾ ഉണ്ടാക്കുന്നു, നനക്കാനക്കും തഹ്ലുദൂൻ, നിങ്ങൾ നിത്യവാസികളായിട്ട് ഇവിടെ ജീവിക്കുമെന്നതുപോലെ. അവിടെ ലഅല്ലക്കും പ്രയോഗിച്ചു, അതോ ഇച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ലഅല്ലക് എന്നുള്ളത് തഅലീലിന് വേണ്ടിയാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും നമ്മുടെ ഈ വചനം അത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ ലിഅജ്ലി അൻ തത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അതാണ് തഅലീൽ. ലിഅജ്ലി എന്ന അർത്ഥത്തിൽ ഇവിടെ ലഅല്ല. ഇവിടെ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഹിക്മത്ത് പൊരുൾ അത് എന്ത് എന്നുള്ളതാണ് ഈ അവസാനം ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് ഉണർത്തുന്നത്. നോമ്പിൻ്റെ ഹിക്മത്ത് പൊരുൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ, തഖ്വ സാക്ഷാത്കരിക്കുന്നവരാകാൻ വേണ്ടി നോമ്പിനെ നിർബന്ധമാക്കി എന്നാണ്. തഖ്വ നമുക്ക് എപ്പോഴും വന്ന് പരിചയമുള്ള പദമാണ്. വിഖായത്തിൽ നിന്നാണ് തഖ്വ. വിഖായത്ത് കരുതലും സൂക്ഷിക്കലുമാണ്, മറ സ്വീകരിക്കലാണ്. നമ്മൾ ഭയക്കുന്ന പേടിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ പതിക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുന്നു, നരകത്തീനെ നമ്മൾ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയും തീയുമൊന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മറ അള്ളാഹു കൽപ്പിച്ചത് ചെയ്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നുകൊണ്ട്, അതാണ് തഖ്വ. നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു പോയിട്ട് ആവർത്തിക്കുന്നില്ല. നോമ്പിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും നിയന്ത്രിക്കുന്നു, അതിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നു. നോമ്പുകാരനല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അനുവദനീയമായത് തിന്നാനും കുടിക്കാനും രമിക്കാനും രതിക്കാനും അവസരം യഥേഷ്ടമുള്ളത് നോമ്പുകാരനെന്നാൽ എന്നതിനാൽ നാം തനിച്ചായിട്ടും നമ്മുടെ സ്വകാര്യതയിലും വിജനതയിലുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടെന്ന് വെക്കുന്നു. നമ്മൾ കരുതുന്നു ദാഹമുണ്ട്, കുടിക്കാൻ എമ്പാടുമുണ്ട്, പക്ഷേ കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നില്ല, നോമ്പുകാരനാണ്. വിശപ്പ് നന്നായുണ്ട്, തിന്നാൻ യഥേഷ്ടമുണ്ട് വൈവിധ്യങ്ങൾ, പക്ഷേ തിന്നുന്നില്ല, ആരെയും പേടിച്ചല്ല, അള്ളാഹുവിനെ പേടിച്ച് നോമ്പുകാരനാണെന്നതിനാൽ. വികാരപൂരണത്തിന് തനിക്ക് അനുവദനീയമായ ഇണയുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷേ വികാരം നിയന്ത്രിക്കുന്നു, നോമ്പുകാരനാണെന്നതിനാൽ. ഈ ഒരു തഖ്വയുടെ സാക്ഷാത്കാരം നോമ്പത് പ്രദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു വിവാദത്തും പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, നോമ്പിന് പല ധർമ്മങ്ങളുണ്ട്. നോമ്പ് നിശ്ചയിച്ചതിൽ പല പൊരുളുകളുമുണ്ട്, യുക്തികൾ പലതും ഉണ്ട്. നോമ്പുകാരൻ നോമ്പിലൂടെ അള്ളാഹുവിന് ഏറ്റവും നല്ല നിലക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വലഅല്ലക്കും തഷ്കുറൂൻ, നമുക്ക് ഇൻഷാല്ലാ വഴി വരും. അതേപോലെ നോമ്പുകാരൻ നോമ്പിലൂടെ വികാരത്തെ നിയന്ത്രിക്കുവാൻ പ്രത്യേകിച്ച് അവസരം ഉള്ളവനാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ അവസരവും ശേഷിയും ഉള്ളവരോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. വിവാഹം കഴിക്കാൻ സാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞത്, വമല്ലം വസ്തത്തി ഫഅലൈഹി ബിസ്സൗം എന്നാ പറഞ്ഞത്, അവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പം നോമ്പ് എന്താ, നോമ്പിലൂടെ വികാര നിയന്ത്രണം അത് വലിയ അളവിൽ നടക്കും എന്നുള്ളതാണ്. ഇതേപോലെ നോമ്പിൻ്റെ പൊരളുകളായി അത് സാമൂഹികമായിട്ടുള്ള കുറേ മേന്മകൾ, അതേപോലെ ശാരീരികമായിട്ടുള്ള കുറേ ഫലങ്ങൾ, ആരോഗ്യപരമായി ദൈക്ഷണികവും ചിന്താപരവുമായി ഒക്കെ പല ധർമ്മങ്ങൾ നോമ്പിലൂടെ ഉണ്ട്. ചിലതൊക്കെ ഇൻഷാല്ലാ നമുക്കിനി പിന്നെ ഈ നോമ്പിൻ്റെ തന്നെ മറ്റ് ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അവിടെ വരും. ആത്മ നിയന്ത്രണത്തിൻ്റെ വിഷയം, ക്ഷമയുടെ വിഷയം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അതേപോലെ തന്നെ വിശപ്പ് ദാഹം പോലുള്ളതായ പ്രതികൂല അവസ്ഥകൾ അതിലൊക്കെ ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ ഒക്കെ ക്ഷമയുടെ പാഠങ്ങൾ, അത് തന്നെ ഏറ്റവും മുഖ്യൊരു വിഷയമാണ് നോമ്പിൻ്റെ പൊരുളായി യുക്തിയായി. പിന്നെ സഹജീവികളെക്കുറിച്ചുള്ള ചിന്ത നോമ്പിലൂടെ, പ്രത്യേകിച്ച് അഗതികൾ, അനാഥർ, നിരാലംബർ, പട്ടിണിപ്പാവങ്ങൾ, സാമൂഹ്യ ശ്രേണിയിലെ അവശർ, അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നോമ്പിലൂടെ അവസരമാണ്. തൻ്റെ വിശപ്പും തൻ്റെ ദാഹവും അത് അനുഭവിച്ചറിയുമ്പോൾ അവരനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള അവസരങ്ങൾ നോമ്പിന് അതിൻ്റേതായ പൊരുളുകൾ, യുക്തികൾ ധാരാളമാണ്. അതൊക്കെ വിശദമായ പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടായ വിഷയമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പൊരുളായി ഇവിടെ ഉണർത്തിയത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ശാരീരികമായും സാമൂഹികമായും ഒക്കെയുള്ള ധാരാളം ഗുണങ്ങളും മേന്മകളും നോമ്പിലൂടെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും മുഖ്യവും പ്രധാനവും തഖ്വയാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ്. തഖ്വയുടെ പോഷിപ്പും അതിൻ്റെ വർധനവുമാണ് നോമ്പ് നിയമമാക്കിയതിലൂടെയുള്ള ഏറ്റവും മഹത്തായ അതിൻ്റെ യുക്തി, അതിലെ പൊരുൾ. ഇൻഷാല്ലാ ഇനി നമുക്ക് 184-ാം വചനമാണ് തുടർന്ന് പഠിക്കാനുള്ളത്. അയ്യാമം മഅദൂദാത് എന്ന് തുടങ്ങി നോമ്പിൻ്റെ വിഷയത്തിൽ വചനം അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാ നമുക്ക് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 500. അവരുടെ നോമ്പും നമ്മുടെ നോമ്പും എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ചോദ്യമൊന്ന്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏത് വിഷയത്തിലാണ് ഈ സാദൃശ്യപ്പെടുത്തൽ? ഓപ്ഷൻ എ, നോമ്പിന്റെ സമയം. ബി, നോമ്പിന്റെ അളവ്. സി, നോമ്പിന്റെ വിധി. ചോദ്യം രണ്ട്, ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്നറിയപ്പെടുന്ന ആരാധനാ കർമ്മം ഏതാണ്? ഓപ്ഷൻ എ, നമസ്കാരം. ബി, നോമ്പ്. സി, പ്രബോധനം. ചോദ്യം മൂന്ന്, മുഹാജിറുകളിലെ ദരിദ്രരായവർ സമ്പന്നർക്ക് ഞങ്ങളെക്കാൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എന്താണ്? ഓപ്ഷൻ എ, തസ്ബീഹ്. ബി, തക്ബീറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സി, ഇവയെല്ലാം.
3: أعوذ بالله من الشيطان الرجيم.

ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ സൂറ ഇഹ്സാൻ 17 മുതൽ 31 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സുറത്തു ഫുസിലത്ത് പൂർണ്ണമായും സുറത്തു ദുഹാൻ പൂർണ്ണമായും ഭാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു ഫുസ്സിലത്ത് സൂറത്തു ദുഹാൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 110. ثم പിന്നീട്, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലില്ലദീന, യാതൊരുവർക്ക്, ഹാജറു, അവർ ഹിജ്റ പോയി, മിം ബഅദി, ശേഷം, മാ ഫുതിനു, അവർ കുഴപ്പത്തിലാക്കപ്പെട്ടതിൻ്റെ, തുമ്മ ജാഹദു, പിന്നെ സമരം നടത്തുകയും ചെയ്തു, വസബറു, ക്ഷമിക്കുകയും ചെയ്തു, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, മിം ബഅദിഹ, അതിനുശേഷം, ലഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ തന്നെ, റഹീം, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് കുഴപ്പത്തിൽ അഥവാ മർദ്ദനത്തിൽ അകപ്പെട്ടതിനു ശേഷം ഹിജ്റ അഥവാ നാടുവിട്ടു പോകുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെ.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ദുർബലരായിരുന്ന പല സത്യവിശ്വാസികളും മക്കായിൽ ശേഷിപ്പുണ്ടായിരുന്നു. അവരുടെ കഴിവുകേട് നിമിത്തം അവർക്ക് മക്ക വിട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചിട ഖുറൈശികൾക്കിടയിൽ നിന്നരായും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും കുഫറിന്റെ വേഷം അനുവർത്തിച്ചുകൊണ്ടും അവർ കഴിയേണ്ടി വന്നു. ക്രമേണ ഓരോ സന്ദർഭത്തിലായി അവരും മദീനയിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും മുസ്ലിങ്ങളൊന്നിച്ച് സമരങ്ങളിലും മറ്റും പങ്കുവഹിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇതനുസരിച്ച് ഈ വചനം മദീനയിൽ അവതരിച്ചതായിരിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ആ ഇടക്കാലത്ത് അവർ സ്വീകരിക്കേണ്ടി വന്ന നയങ്ങളെ അള്ളാഹു അവർക്ക് മാപ്പാക്കി വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നായിരിക്കും ഈ വചനത്തിന്റെ താൽപ്പര്യം. അബൂജന്തൽ, സലമത്തുബിനു ഹിഷാം, അബ്ദുല്ലാഹിബിനു സലമ, അബൂജഹലിന്റെ സഹോദരൻ അയ്യാസ് റളിയല്ലാഹു അൻഹും മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
2: വചനം 111. യൗമ തഅതി, വരുന്ന ദിവസം, കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ആത്മാവും വ്യക്തിയും, തുജാദിലു, തർക്കം നടത്തിക്കൊണ്ട്, അൻ നഫ്സിഹ, അതിന്റെ സ്വന്തത്തിനു വേണ്ടി, വതുവഫ, നിറവേറ്റി കൊടുക്കപ്പെടുകയും ചെയ്യും, കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിക്കും ആൾക്കും, മാ അമിലത്ത്, അത് പ്രവർത്തിച്ചത്, വഹും, അവരാകട്ടെ, ലാ യുദ്ലമൂൻ, അക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല.

0: എല്ലാ ഓരോ വ്യക്തിയും അഥവാ ആളും അതിന്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തികൾക്കും അത് പ്രവർത്തിച്ചത് അഥവാ പ്രവർത്തന ഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരാകട്ടെ അവരോട് അനീതി ചെയ്യപ്പെടുന്നതുമല്ല. അഥവാ അങ്ങനെയുള്ള ആ ദിവസം
1: ഖിയാമത്ത് നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. പ്രവാചകന്മാർ പോലും ഭയവിഹ്വലരായിക്കൊണ്ട് നഫ്സി നഫ്സി അഥവാ എന്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കുവാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഗൗരവമേറിയതായിരിക്കും അന്നത്തെ രംഗം. അതെ, ഓരോരുത്തനും മതിയാവോളം അവന്റെ കാര്യം തന്നെ തികച്ചും ഉണ്ടായിരിക്കും. ലിക്കുല്ലിംരിഇം മിൻഹും യൗമ ഇദിൻ ശഅനുൻ യുഅനി, അവനവന് ഗുണകരമായ ന്യായങ്ങൾ സമർപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുവാനുള്ള ഒഴികഴിവുകൾ സമർപ്പിക്കുക മുതലായവയാണ് സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം.
2: വചനം 112. വദറബ, ആക്കിയിരിക്കുന്നു, വിവരിക്കുകയാണ്. അല്ലാഹു അല്ലാഹു, മസലൻ, ഒരു ഉപമ. ഖറിയതൻ, ഒരു രാജ്യത്തെ. കാനത്ത്, അതായിരുന്നു. ആമിനതൻ, നിർഭയമായത്. മുത്തമഇന്നതൻ, ശാന്തമായത്. യഇതിഹ, അതിനു വന്നുകൊണ്ടിരിക്കും. റിസ്ഖുഹ, അതിൻ്റെ ആഹാരം. റഗദൻ, സുഭിക്ഷമായി. മിൻകുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തുനിന്നും. ഫകഫറത്ത്, എന്നിട്ടത് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേടു കാട്ടി. ബി അൻഉമില്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ. ഫഅദാഖഹല്ലാഹു, അപ്പോൾ അതിന് അല്ലാഹു ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു. ലിബാസ, വസ്ത്രത്തെ. അൽജൂഇ, വിശപ്പിൻ്റെ. വൽ ഖൗഫി, ഭയത്തിൻ്റെയും. ബിമാ കാനൂ, അവരായിരുന്നതു നിമിത്തം. യസ്നഊൻ, അവർ തൊഴിലാക്കുക, പ്രവർത്തിക്കുക.

0: അല്ലാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു രാജ്യത്തെ അത് നിർഭയമായതും ശാന്തമായതുമായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും അതിൻ്റെ ആവശ്യത്തിനുള്ള ആഹാരം അതിന് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടത് അഥവാ അതിലെ ആളുകൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചു അഥവാ നന്ദികേട് കാണിച്ചു. അപ്പോൾ അത് അഥവാ അതിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതു നിമിത്തം അതിന് അഥവാ അവർക്ക് അല്ലാഹു വിശപ്പും ഭയവുമാകുന്ന വസ്ത്രം ആസ്വദിപ്പിച്ചു.
1: വചനം 113. വലഖദ് ജാഅഹും, അവർക്ക് വരികയുണ്ടായിട്ടുണ്ട്, ചെല്ലുകയുണ്ടായിട്ടുണ്ട്. റസൂലുൻ, ഒരു റസൂൽ. മിൻഹും, അവരിൽ നിന്നുള്ള. ഫകദ്ദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. ഫഅഖദഹും, അപ്പോൾ അവർക്കു പിടിപെട്ടു, അവരെ പിടികൂടി. അൽഅദാബു, ശിക്ഷ. വഹും, അവരാകട്ടെ, അവർ ആയിരിക്കെ. ളാലിമൂൻ, അക്രമികളുമാണ്, അക്രമികൾ.

0: അവർക്ക് അവരിൽ നിന്നുള്ള റസൂൽ ചെല്ലുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി.
1: ഇവിടെ രാജ്യം അഥവാ ഖറിയത്ത് എന്ന് പറഞ്ഞത് മക്കായെ ഉദ്ദേശിച്ചാണെന്നും ഒരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ചല്ല അള്ളാഹു വിവരിച്ച രൂപത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ പൊതുവെ ഉദ്ദേശിച്ചാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഇതിലെ വിവരണം മക്കാ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണെന്നുള്ളതിൽ സംശയമില്ലതാനും യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാതെ നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന രാജ്യമാണത്. ആ രാജ്യക്കാർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നു തന്നെ അവരെ ഉപദേശിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചുകൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. എന്നിപ്രകാരം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നു. ധിക്കാരമൊഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടുനിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിൻ്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ഹിജ്റയെ തുടർന്ന് അധികം താമസിയാതെ തന്നെ അവരിൽ യുദ്ധഭീതിയും ആക്രമണ ഭയവും സർവത്ര കടന്നുകൂടി. സ്വൈര്യജീവിതം അവർക്കില്ലാതായി. ബദർ യുദ്ധത്തോടെ അവരുടെ നട്ടെല്ലും ഒടിഞ്ഞുപോയി. ഒടുക്കം പല ഏറ്റുമുട്ടലുകൾക്കും ശേഷം നിരുപാധികം അവർ കീഴടങ്ങുകയും ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ ഈ വചനങ്ങളിൽ വിവരിച്ച കാര്യങ്ങളത്രയും മക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാകുന്നു. ഈ ഉപമ മക്കായെയും അതിലെ നിവാസികളെയും സംബന്ധിച്ചായാലും മേൽ വിവരിച്ച പ്രകാരമുള്ള രാജ്യങ്ങളെ പൊതുവിൽ ഉദ്ദേശിച്ചായാലും ശരി, അള്ളാഹുവിൻ്റെ ഒരു നടപടിച്ചട്ടത്തെയാണ് ഈ ഉപമ ചൂണ്ടിക്കാട്ടുന്നത്. ഉപമയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം അടുത്ത വചനത്തിൽ നിന്ന് വ്യക്തമാണ്.
2: വചനം 114. ഫകുലു, ആകയാൽ തിന്നുകൊള്ളുവിൻ. മിമ്മ റസഖകുമുല്ലാഹു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്. ഹലാലൻ, അനുവദനീയമായത്. തയ്യിബൻ, നല്ല വിശിഷ്ടമായ. വഷ്കുറു, നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. നിഅമത്തല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. ഇയ്യാഹു, അവനെ തന്നെ. തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ.
3: ഫകുലു,

0: അതിനാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും നല്ല വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
1: മറ്റുള്ളവരെ ആരാധിക്കലും അല്ലാഹുവിനോട് കൂറു കാണിക്കലും രണ്ടും കൂടി ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് ആരാധനയും നന്ദിയും അവനു തന്നെ ആയിരിക്കണം. ഭക്ഷ്യവസ്തുക്കൾ അനുവദനീയവും നല്ലതുമായിരിക്കണമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കുറെ അധികമുണ്ടോ എന്ന് തോന്നിയേക്കാം. അത് അധികമൊന്നുമില്ലെന്നും അല്ലാഹു തുടർന്നറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 മൂന്നര പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير അവിടെ എന്താണ് سميع ب
5: ادغام
4: اقلاب അതായത് തൻവീനിന് ശേഷം ബ ആണ്. നൂൻ സാക്കിനക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീഉൻ എന്നുള്ളത് സമീഉം എന്നുള്ള ഗുന്നത്തോടു കൂടി. അപ്പോൾ
5: സമീഉം ബസീർ
4: അല്ലദീന യുളാഹിറൂന മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ മിൻകും എന്നതിലെ മീമ് മിന്നിലെ മീമ്, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീമ്, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ അങ്ങനെ
5: മിൻകും മിൻ നിസ.
4: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ, മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ല ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസ ഇഹിം
5: മിൻകും മിൻ നിസ ഇഹിം.
4: ആ വീണ്ടും അതാ, നിസ ഇഹിമ്മ അവ മണിക്കണം, പിന്നെ ഹുന്ന അതും. മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ, നൂനസാക്കിന് ശേഷം ഹംസേൺ. അപ്പോൾ ഇളഹാർ, ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ, നോട്ടെ, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദ്നഹും വലദ്നഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇദ്ഗാമി ഗുന്ന, തൻവീന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. അഫുവ്വുൻ ഗഫൂർ അവിടെന്താ, തൻവീന് ശേഷം ഗാ അപ്പോ ഇലഹാർ ഇലഹാർ ഇലഹാർ കേട്ടോ, അഫുവൻ ഗഫൂർ. പിന്നെ മുസാഫ് മുസാഫ് നോക്ക്, അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ച് വന്നു. പിന്നെ മദ് നിസാഇഹിം. ثم يعودون لما قالوا فتحرير رقبة من تنوين شاشة ميم بنا من قبل من قبل عندها إخفاء إخفاء الله ماني كنا أبا رقبة من قبل

0: മദ് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പികുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപ്പാഠം.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമാ അവുന്നു മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. വമാ അവുന്നു അസ്സാഅത ഖായിമ മദ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഖായിമത വ തൻവീനു ശേഷം വാവ്, ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മണിക്കലോടുകൂടി ശദ് ഉണ്ടാവരുത്. ഖായിമത വലഇൻ. ഇനി വലഇൻ റു തൻ നൂർ സാക്കിനയ്ക്ക് ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വല ഇറു വല ഇറു, നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വല ഇറു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യുകയാണ് വേണ്ടത്. റുദിത്തു, രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്, എന്നാൽ അതിന് വ്യത്യസ്ത സ്വിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്. അതുകൊണ്ട് വല ഇർ റുദിത്തു എന്നാണ് പറയേണ്ടത്, റുദിദുത്തു എന്ന് ഓതരുത്. ഇല റബ്ബി ലഅജിദൻ, നൂനിന് ശദ്ദ് മണിക്കണം. ഖൈറം മിൻഹ, തൻവീനു ശേഷം മീം. ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹ മുൻഖലബ, നൂനു സാക്കിനയ്ക്ക് ശേഷം ഖാഫ്, കനമുള്ള, അല്പം കനപ്പിച്ച് മണിക്കുകയും വേണം. കാരണം ഖാഫ് ഹുറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതോടൊപ്പം ഗുന്ന വന്നാൽ ആ മണിക്കലും സ്വരഭാരത്തോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് മുൻഖലബ എന്ന് വായിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب

رجلا. قال له صاحبه. ഇവിടെ ഹാഇന്റെ മഖ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. صاحبه صاحبه وهو يحاوره ഹ وهو يحاوره اكفرت. ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു അകഫർത. അകഫർത ബില്ലദി ഖലഖക. ഖലഖക ഖാഫും കാഫും മാറരുത്. ഖലഖക എന്നോ ഹലഖക എന്നൊന്നും ഓതരുത്. അർത്ഥം മാറും. പൂർണ്ണമായിട്ടും അർത്ഥം മാറുന്ന അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖലഖക മിൻ തുറാബ് ഇഖ്ഫാവും ബിഗുന്ന. സുക്കൂനുള്ള നൂനിന് ശേഷം ത അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ തുറാബ്. സുമ്മ മീമിന് ശദ് വന്നു മണിക്കണം. അവിടെ സുമ്മ എന്ന് സ മാറി സീനാവരുത്. സുമ്മ അല്ല സുമ്മ. മിൻ നുത്ഫ. മിൻ നുത്ഫ നൂന് സാക്കിനക്ക് ശേഷം നൂന് ഇദ്ഗാം കാമിൽ പൂർണ്ണമായിട്ടും അവിടെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതുപോലെ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് മിൻ നുത്ഫ അല്ലെങ്കിൽ നുത്ഫത്താവും അർത്ഥം മാറും. നുത്ഫ അല്ല നുത്ഫ. നുത്ഫ ثم سواك رجلا. ഇവിടെയും സുമ്മ എന്ന് പറയരുത്. ثم ثم سواك رجلا. 38-ാമത്തെ ആയത്തിൽ لَكِنَّهُ وَاللَّهُ رَبِّي وَلَا أُشْرِكُ بِرَبِّي أَحَدًا. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാക്കിന്ന എന്നുള്ള പദം. പല ആളുകളും ലാക്കിന്ന ഹുവല്ലാഹു എന്ന് ഓതാറുണ്ട്. അവിടെ അലിഫിന് മുകളിൽ നിൽക്കുന്ന ആ സുക്കൂൻ, ആ ഒരു സീറോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല. വഖഫിലാണ്, നിർത്തുമ്പോഴാണ് അതിനെ ആ അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ലാക്കിന്ന നിർത്തുകയാണെങ്കിൽ കൂട്ടി ഓതുമ്പോഴോ ലാക്കിന്ന ഹുവല്ലാ സൂറത്തുൽ കാഫിറൂനിൽ ചെയ്യുന്നത് പോലെ തന്നെ. വല അന ആബിദും മാ അബത്തും അതേപോലെ തന്നെയാണ് ഇവിടെയും. നിർത്തുകയാണെങ്കിൽ അലിഫിനെ ഉച്ചരിക്കണം. ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വല ഉശിരിക്കു മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തുല്യമായിട്ട് നീട്ടണം. ഉശിരിക്കു എന്ന് ഷീനിനെ കൽക്കല ചെയ്യരുത്. ഉശിരിക്കു അല്ല ഉശ്രിക്കു. ഉശ്രിക്കു ബി റബ്ബി അഹദ. മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ് ബി റബ്ബി അഹദ. ഒന്നുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 36, 37, 38 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ പരമാവധി ഭംഗിയായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഊകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹാഖ 69 അധ്യായം 13 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
4: أعوذ بالله من الشيطان الرجيم
5: فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് അത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിനെയും എതിർത്തിരുന്ന സമയത്ത് ത്യാഗോജ്ജലമായ തൻ്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ആഖ്യാനമാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്.
2: വചനം 115. ഇന്നമ ഹറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും, നിങ്ങളുടെ മേൽ, അൽ മൈതത, ശവത്തെ, വദ്ദമ, രക്തത്തെയും, വലഹ്മ, മാംസവും, അൽ ഖിൻസീരി, പന്നിയുടെ, വമ, യാതൊന്നും, ഉഹില്ല, ശബ്ദം ഉയർത്തപ്പെട്ടിരിക്കുന്നു, അറുക്കപ്പെട്ടിരിക്കുന്നു, ലിഗൈറില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി, ബിഹി, അതുകൊണ്ട്, അതുവഴി, ഫമൻ, എനി ആർ, വല്ലവനും, ഇൽ ഖുറ, നിർബന്ധിതനായി, ഗൈറ ബാഗിൻ, തേടുന്നവനല്ലാതെ, കാംക്ഷിക്കുന്ന, ധിക്കരിക്കുന്നവനല്ലാതെ, വല ആദിൻ, അതിരുകടന്നവനുമല്ലാതെ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: ശവവും രക്തവും പന്നിമാംസവും അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ട അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിയമലംഘനം കാംക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അപ്പോൾ നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.
1: ഈ വചനത്തിലടങ്ങിയ സംഗതികളും ആശയങ്ങളും അൽബഖറ 173-ലും മാഇദ 4-ലും അൻആം 145-ലും മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഇദയിലും അൻആമിലും വേണ്ടത്ര വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും വിവരിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അവിടങ്ങളിൽ നോക്കുക. ഇത്രയും കുറഞ്ഞ വസ്തുക്കളെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളൂവെങ്കിലും മുശരിക്കുകൾ അവരുടെ സ്വന്തം വകയായി വേറെയും പലതും നിഷിദ്ധമാക്കി വെച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ പറയുന്നത്.
2: വചനം 116. വലാ തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്, ലിമാ തസിഫു, വിവരിക്കുന്നതിനാൽ, അൽസിനതുക്കും, നിങ്ങളുടെ നാവുകൾ, അൽ കദിബ, വ്യാജം, ഹാദ, ഇത്, ഹലാലുൻ, അനുവദനീയമാണ്, വഹാദ, ഇത്, ഹറാമുൻ, നിഷിദ്ധമാണ്, ലിതഫ്തറു, നിങ്ങൾ കെട്ടിയുണ്ടാക്കുവാൻ വേണ്ടി, അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ, അൽ കദിബ, വ്യാജം, ഇന്ന, നിശ്ചയമായും, അല്ലദീന യഫ്തറൂന, കെട്ടിച്ചമക്കുന്നവർ, അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അൽ കദിബ, വ്യാജം, ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല.

0: നിങ്ങളുടെ നാവുകൾ വ്യാജവിവരണം നൽകി വരുന്നതിനാൽ മാത്രം നിങ്ങൾ പറയുകയും അരുത്. ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധവുമാണ് എന്നിങ്ങനെ. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ വേണ്ടി, അഥവാ അതാണതിന്റെ കലാശമാകുക. നിശ്ചയമായും അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല.
1: വചനം 117. മറ്റാഴിൻ, ഒരു സുഖാനുഭവം, സുഖം, ഉപയോഗം. അലീലുൻ, അല്പമായ, കുറഞ്ഞ. വലഹും, അവർക്കുണ്ടുതാനും. അദാബുൻ, ശിക്ഷ. അലീമുൻ, വേദനയേറിയ.
2: മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം,
0: അല്പമാത്രമായ ഒരു സുഖാനുഭവം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും.
1: എന്തെങ്കിലും തെളിവോ വല്ല പ്രമാണമോ കൂടാതെ സ്വന്തം നാവിനാൽ ഉരുവിടുന്ന ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഹലാലാക്കിയ അഥവാ അനുവദനീയമാക്കിയ ചില വസ്തുക്കളെ ഹറാമും അഥവാ നിഷിദ്ധവും, ഹറാമാക്കിയ ചില വസ്തുക്കളെ ഹലാലുമാക്കിക്കൊണ്ട് മുശ്രിക്കുകൾ മതവിധികൾ കെട്ടിയുണ്ടാക്കിയിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ്. മതത്തിൽ ഹലാലെന്നും ഹറാമെന്നും വിധി കൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും അള്ളാഹുവിനായിരിക്കെ ഇതു അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കലാണല്ലോ. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഇഹത്തിൽ വെച്ചു തുച്ഛമായ വല്ല കാര്യലാഭവും ലഭിച്ചേക്കാമെങ്കിലും പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയായിരിക്കും ഫലം എന്നു സാരം. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ശവം, പന്നിമാംസം മുതലായവയെ അവർ അനുവദനീയമായി ഗണിച്ചിരുന്നു. ബഹീറത്ത്, സായിബത്ത് എന്നും മറ്റുമുള്ള പേരുകളിൽ പല കാലികളെയും വിഗ്രഹങ്ങൾക്ക് വഴിപാടാക്കി വിടലും പതിവായിരുന്നു. ചിലതിനെ പുരുഷന്മാർക്കു മാത്രം അനുവദനീയവും സ്ത്രീകൾക്ക് നിഷിദ്ധവുമാക്കി വെക്കുകയും ചെയ്തിരുന്നു. അധ്യായം 5 വചനം 106, അധ്യായം 6 വചനം 139 മുതലായ സ്ഥലങ്ങൾ നോക്കുക. ഇത്തരം സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ടാകുന്നു ഇത് അനുവദനീയമെന്നും ഇത് നിഷിദ്ധമെന്നും പറയരുതെന്ന് വിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഗതികൾ മാത്രമല്ല ഈ വിരോധത്തിൽ അടങ്ങിയിരിക്കുന്നത്. അംഗീകൃതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന അനാചാരങ്ങളും ഖുർആനിനും സുന്നത്തിനും എതിരായി പുറപ്പെടുവിക്കുന്ന ഫത്വകളും നിയമങ്ങളുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നതിൽ ഉൾപ്പെടുന്നു. അബൂ നല്ലറ റഹിമഹുള്ള പറഞ്ഞതായി ഇബ്നു അബി ഹാതിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ വലാ തഖൂലൂ എന്നുള്ള ഈ വചനം ഞാൻ വായിച്ചു. അതിനാൽ അന്നു മുതൽ ഇന്നുവരെ ഞാൻ ഫത്വ അഥവാ മതകാര്യങ്ങളിൽ വിധി നൽകുവാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം 118. വഅലല്ലദീന, യാതൊരുവരുടെ മേൽ. ഹാദു, യഹൂദരായ. ഹറംന, നാം നിഷിദ്ധമാക്കി. മാ ഖസസ്ന, നാം കഥനം ചെയ്തത്, വിവരിച്ചത്. അലൈക, നിനക്ക്. നിന്റെ മേൽ. മിൻ ഖബൽ, മുമ്പ്. വമാ ളലംനാഹും, നാം അവരോട് അനീതി ചെയ്തിട്ടുമില്ല, അക്രമം ചെയ്തിട്ടുമില്ല. വലാകിൻ കാനു, എങ്കിലും അവരായിരുന്നു. അംഫുസഹും, തങ്ങളോട് തന്നെ, അവരുടെ സ്വന്തങ്ങളെ. യളിമൂൻ, അക്രമിക്കും, അനീതി ചെയ്യും.

0: യഹൂദികളായവരുടെ മേലും തന്നെ മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവയെ നാം നിഷിദ്ധമാക്കി. അവരോട് നാം അനീതി ചെയ്തിട്ടില്ല, എങ്കിലും അവർ അവരോട് തന്നെയായിരുന്നു അനീതി ചെയ്തിരുന്നത്.
1: അല്പം ചില ഭക്ഷ്യവസ്തുക്കളെ മാത്രമേ അള്ളാഹു നിഷിദ്ധമാക്കി നിയമിച്ചിട്ടുള്ളൂവെന്ന് 115 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ യഹൂദികളുടെ മേൽ മുമ്പ് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ള ചില വസ്തുക്കളെ നിഷിദ്ധമാക്കിയിരുന്നുവെന്നത് ശരിയാണെന്നും അത് അവരോട് അള്ളാഹു ചെയ്ത ഒരു അനീതിയായിരുന്നില്ല, അവർ സ്വയം ചെയ്ത അക്രമങ്ങളുടെ ഫലമായിരുന്നു എന്നുമാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ സാരം. മുമ്പ് വിവരിച്ചു തന്നത് എന്നു പറഞ്ഞത് സൂറത്ത് അൻആം 146 വചനത്തിലാകുന്നു. നഖമുള്ള വസ്തുക്കളെയും ആടുമാടുകളുടെ കൊഴുപ്പുകളും അവർക്കു നിഷിദ്ധമാക്കിയിരുന്നുവെന്നും അതവരുടെ ധിക്കാരം മൂലമായിരുന്നുവെന്നുമാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. കൂടുതൽ വിവരം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ അവരുടെ അക്രമം നിമിത്തം വിശിഷ്ടമായ ചില വസ്തുക്കളെ അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സൂറത്തു നിസാ 160 കാണാം. വചനം 119. തുമ്മ, പിന്നീട്, പിന്നെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലില്ലദീന അമിലു, പ്രവർത്തിച്ചവർക്ക്, അസ്സൂഅ, തിന്മയെ, മോശം, ബിജഹാലത്തിൻ, വിഡ്ഢിത്തം കൊണ്ട്, വിവരക്കേടു നിമിത്തം, തുമ്മ താബു, പിന്നെ പശ്ചാത്തപിച്ചു, മിം ബഅദി, ശേഷം, ദാലിക, അതിൻ്റെ, വ അസ്ലഹു, അവൻ നന്നായി തീരുകയും ചെയ്തു, കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തു, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, മിം ബഅദിഹ, അതിനുശേഷം, ലഗഫൂറുൻ, പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിഡ്ഢിത്തം അഥവാ വിവരക്കേട് നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായിത്തീരുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു.
1: അള്ളാഹുവിന്റെ പേരിൽ നിയമങ്ങൾ കെട്ടിയുണ്ടാക്കുക പോലെയുള്ള ഗുരുതരമായ പാപങ്ങൾ വല്ലതും വിവരക്കേടുകൊണ്ട് ചെയ്തു പോയാൽ തന്നെയും പിന്നീട് ഖേദിച്ചു മടങ്ങി സ്വന്തം നില നന്നാക്കി തീർത്താൽ അള്ളാഹു പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, സൂറത്തുൻ നഹൽ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ശബ്ദലേഖനമാണ് ഇപ്പോൾ നാം കേട്ടത്.

പേസ് ഖുറാൻ റേഡിയോ ലിനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിലെ സൂറ സജദ ഇൻസാൻ ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി, അദ്ദേഹത്തിന്റെ ഖിറാത്തും.

0: فسبحوا بحمد ربهم وهم لا يستكبرون.
1: الله أكبر
2: الله أكبر.

മഗ്രിബ്. നമസ്കാരം. മദീനയിൽ നിന്നും സൂറ മുഅ്മിനൂൻ ആയത്ത് 1 മുതൽ 16 വരെ. ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ.

بسم الله الرحمن الرحيم.

ولقد خلقنا

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവ്. സൂറ സജദ, സൂറത്തെ ഇൻസാൻ, ഖുർആൻ പാരായണം ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയും സൂറത്ത് മുഅ്മിനൂൻ ആയത്ത് 1 മുതൽ 16 വരെ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ ഇവരുടെ ഖിറാത്താണ് ഹറമൈൻ ലൈവിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദ് 47-48 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك من انباء الغيب نوحيها اليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 47-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 48-ാമത്തെ വചനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ബിംബാരാധനയിൽ നിന്നും ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ദീർഘമായ കാലം പ്രബോധനം ചെയ്യുകയും പക്ഷേ ആ ജനത അത് തിരസ്കരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത വിഷയങ്ങളാണ് സൂറത്തുൽ ഹൂദിലെ ആദ്യ ഭാഗങ്ങളിൽ ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. അവസാനം അല്ലാഹു അതിക്രമികളായ ആ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അല്ലാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അല്ലാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം കപ്പൽ നിർമ്മിച്ചു. മഴ ശക്തിയായി പെയ്തു. വിശ്വാസികൾ ആയ ആളുകളും ജീവികളിൽ നിന്നുള്ള ഇണകളും നൂഹ് നബിയോടൊപ്പം ആ കപ്പലിൽ സുരക്ഷിതരായി. നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസികളുടെ കൂടെ ചേർന്നപ്പോൾ തൻ്റെ മകനു വേണ്ടി അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹി സ്സലാം സംസാരിക്കുന്ന വചനമാണ്. ഇത് തൊട്ടു മുമ്പുള്ള 46-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിന് നൂഹ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു കൊടുത്ത മറുപടി, നൂഹെ, നിനക്ക് അർഹതയില്ലാത്ത കാര്യം, അറിവില്ലാത്തൊരു കാര്യം നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവേ, അറിവില്ലാത്ത ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും വല വ ഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് നൂഹ് നബി അലൈഹി സ്സലാം ഉടനെ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള തിരുത്ത് വന്നപ്പോൾ ഉടനെ അത് സ്വീകരിക്കുന്ന വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 48-ാമത്തെ വചനം, അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോട് ആ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ്. മഴ പ്രളയം അവസാനിക്കുകയും ആകാശത്തോട് അള്ളാഹു മഴ പെയ്യുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയും ഭൂമിയോട് പെയ്ത പ്രളയജലം മുഴുവനും കുടിച്ചു തീർക്കാനും വിഴുങ്ങാനും അള്ളാഹുവിൻ്റെ കൽപ്പന വരികയും ശേഷം അള്ളാഹു പറയുന്നു, ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിം മിന്നാ വബറകാതിൻ അലൈക് വഅലാ ഉമമിം മിമ്മം മഅക് വഉമമുൻ സനുമത്തിഉഹും ثم യമസ്സുഹും മിന്നാ അദാബുൻ അലീം. ഖീല യാ നൂഹ്, നൂഹ് നബി അലൈഹി സ്സലാമിനോട് പറയപ്പെട്ടു. എന്താ പറഞ്ഞത്? ഇഹ്ബിത്, നൂഹെ, ഇറങ്ങിക്കൊള്ളുക കപ്പലിൽ നിന്ന്. ബിസലാമിം മിന്ന, നമ്മളിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തോടുകൂടി, രക്ഷയോടുകൂടി, ശാന്തിയോടുകൂടി. സലാം എന്ന ശാന്തി, സമാധാനത്തോടുകൂടി. അപ്പോൾ ബറക്കാത്തിൻ, അനുഗ്രഹത്തോടുകൂടിയും. അലൈക്ക, ആർക്കൊക്കെയാണ് ഈ ശാന്തിയും ഈ അനുഗ്രഹവും? ആർക്കെല്ലാമാണ്? അലൈക്ക, അള്ളാഹുവിൽ വിശ്വസിച്ച് ശത്രുക്കളുടെ ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും സഹിച്ച് ക്ഷമയോടുകൂടി തൻ്റെ ദൃഢമായ വിശ്വാസത്തിൽ നിലക്കൊണ്ട നൂഹ് നബി അലൈഹിസ്സലാം, താങ്കൾക്ക്. ഒന്ന് അലൈക്ക് താങ്കളുടെ മേൽ. അതോടൊപ്പം ആർക്കാണ് വഅല ഉമമിൻ മിമ്മം മഅക്ക് താങ്കളോടൊപ്പം വിശ്വസിച്ച് ഈ കപ്പലിൽ കയറിയ വിശ്വാസികൾക്ക്. ആ വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ലോകം അവസാനിക്കുന്നതുവരെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബറക്കാത്തും ബറക്കത്തും അവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നൂഹ് നബിയെ താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള വിശ്വാസികൾക്കും നമ്മളിൽ നിന്നുള്ള അനുഗ്രഹവും പിന്നെ കാരുണ്യവും, ആ കാരുണ്യത്തോടും അനുഗ്രഹത്തോടെയും ഒപ്പം ശാന്തിയോടെയും ഒപ്പം കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വ ഉമമുൻ, എന്നാൽ വേറെ ചില ജനസമൂഹങ്ങൾ വരാനിരിക്കുന്നു. സനുമത്തിഉഹും, അവർക്ക് നാം സുഖങ്ങൾ ആസ്വദിപ്പിക്കും. മത്തഅയുമത്തിഉന ആസ്വദിപ്പിക്കുക. പക്ഷേ സുമ്മ യമസ്സുഹും, പിന്നെ അവരെ പിടികൂടും. മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ. അപ്പോൾ ഈ ആയത്തിൽ വളരെ വ്യക്തമാണ്, ഇവിടെ അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിച്ച് എല്ലാ ഒരു നൂറ്റാണ്ടോളം തൗഹീദി പ്രബോധനം നടത്തി അവസാനത്തതിൻ്റെ പരിണിതി വിശ്വാസികൾക്ക് ആ കപ്പലിൽ അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതും, അവിശ്വാസികളും നിഷേധികളുമായ തൻ്റെ ജനതയെ തങ്ങളുടെ കൺമുമ്പിൽ നശിപ്പിച്ചു എന്നുള്ളതും അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹം ഇവിടെ മുഫസ്സിറുകൾ ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നത് യുഖ്ബിറു തആല അമ്മാ ഖീല ലിനൂഹ്, നൂഹിനോട് പറയപ്പെട്ടതിനെ പറ്റി അള്ളാഹു നമ്മളെ അറിയിക്കണം. എന്താണ്? അള്ളാഹു കപ്പല് അയച്ചപ്പോൾ തന്നെ ആ അള്ളാഹുവിൽ നിന്നുള്ള ആ അനുഗ്രഹം അത് അവർക്ക് കിട്ടുകയാണെന്നാണ്. ആർക്കൊക്കെ ഉണ്ടത്? ആ സലാം അലൈഹി നൂഹ് നബി അലൈഹിസ്സലാമിനുണ്ട്. വ അല മൻ മഅഹു മിനൽ മുഅ്മിനീൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികൾക്കുണ്ട്. അവർക്ക് മാത്രമല്ല, വ അല കുല്ലി മുഅ്മിനീൻ മിൻ ദുർരിയതിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ വിശ്വാസികളായ ആളുകൾക്കെല്ലാം ആ അനുഗ്രഹമുണ്ട്. കമാഖാല മുഹമ്മദ് ഇബ്നു കഅബ്, മുഹമ്മദ് ഇബ്നു കഅബ് പറഞ്ഞതുപോലെ. എന്താണ്? ദഖല ഫി ഹാദസ് സലാം, ഈ സലാമിൽ അള്ളാഹുവിൽ നിന്നുള്ള ഈ ശാന്തിയിൽ പ്രവേശിക്കും, അതിലുൾപ്പെടും. കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളു വരെയുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹുവിൽ നിന്നുള്ള ഈ സലാം, ഈ ശാന്തി സമാധാനം ഉണ്ടാകും. അതേപോലെ തന്നെ വഖദാലി കഫിൽ അദാബി വൽ മതാഇ കുല്ലു കാഫിരിൻ വ കാഫിരത്തിൻ ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ വേദനിക്കുന്ന ശിക്ഷ അത് ഖിയാമത്ത് നാൾ വരെയുള്ള സത്യനിഷേധികൾക്ക് നിഷേധിനികൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി അള്ളാഹു അറിയിക്കണം. ഖാൽ റബ്ബി ഇന്നി, അപ്പോൾ ഖീല യാ നൂഹ്, നൂഹേ, നൂഹ് അലൈഹി സ്ലാമിനോട് പറയപ്പെട്ടു, യാ നൂഹ് നൂഹേ, ഇഹ്ബിത് ബിസലാമിം മിന്ന വ ബറകാത്തിൻ, നമ്മളിൽ നിന്നുള്ള ശാന്തിയോടുകൂടിയും അതേപോലെ അനുഗ്രഹത്തോടുകൂടിയും താങ്കൾ എന്ത് ചെയ്യുക? ഇറങ്ങിക്കൊള്ളുക. ആരൊക്കെയാണ് ഇറങ്ങേണ്ടത്? താങ്കളും ആർക്കൊക്കെയാണ് ഈ അനുഗ്രഹം ശാന്തിയും? അലൈക വ അല ഉമമിമ്മിം മഅക, താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള ജന വിശ്വാസികളായ ജനസമൂഹത്തിനും. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി വ ഉമമുൻ സനുമത്തിഉഹും, എന്നാൽ വേറെ ജനസമൂഹമുണ്ട്, അവർക്ക് നാം സുഖങ്ങളൊക്കെ ആസ്വദിപ്പിക്കും. സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ, അപ്പം അവർക്ക് നാം സൗഖ്യം സുഖം ആസ്വദിപ്പിക്കും. പക്ഷേ സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ അലീം, പിന്നെ അവർക്ക് വേദനിക്കുന്ന ശിക്ഷ നാം അവരെ ഭീഷണമായി അവരെ പിടികൂടും. കാരണം അവർ വിശ്വസിക്കാത്ത ജനങ്ങളായിരിക്കും. അപ്പോൾ വിശ്വാസികൾക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും സമാധാനവും. അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ഭൂമിയിൽ താൽക്കാലികമായി വല്ല സുഖങ്ങളും ലഭിക്കും, പക്ഷേ പിന്നീട് അവർക്ക് വേദനിക്കുന്ന ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. 49-ാമത്തെ വചനം, തിൽക്കമിൻ അംബാ ഇൽ ഗൈബി നൂഹീഹാ ഇലൈക്, ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. തിൽക മിൻ അംബാ ഇൽ ഗൈബി, മുഹമ്മദ് നബിയെ, ഇതെല്ലാം അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവും സംഭവമൊക്കെ അദൃശ്യമായ വാർത്തകളിൽപ്പെട്ടതാണ്. നൂഹൈഹ ഇലൈക്, അവയെല്ലാം നിനക്കു നാം ബോധനം നൽകുകയാണ്, താങ്കൾക്ക് നാം വഹി നൽകുകയാണ്, സന്ദേശമായി നൽകുകയാണ്. മാ കുന്ത തഅലമുഹ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഇത് നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. വളരെ വ്യക്തമാണ്. മാ കുന്ത, നബിയെ, താങ്കളല്ല, തഅലമുഹ, ആ വാർത്തകൾ അറിയുന്നവൻ, അൻത, താങ്കളോ, വലാ ഖൗമുക, താങ്കൾക്ക് കൂടെയുള്ള താങ്കളുടെ ജനതയോ, മിൻ ഖബ്ലി ഹാദാ, ഇവിടെ നാം വഹിയായി താങ്കൾക്ക് ഇത് നൽകുന്നതിൻ്റെ മുമ്പ്. അതുകൊണ്ട് ഫസ്ബിർ, പ്രബോധന വീതിയിൽ മുഹമ്മദ് നബിയെ അങ്ങ് ക്ഷമയോടുകൂടി നിലക്കൊള്ളുക, ക്ഷമിക്കുക. ഇന്നൽ ആഖിബത്ത, തീർച്ചയായും പര്യവസാനം, കാര്യങ്ങളുടെ പര്യവസാനം, ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത് റസൂലുള്ളാഹിക്ക് പിന്നെ നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നൂഹ് നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവർ ഇതേപോലെ മുഹമ്മദ് നബിയെ, താങ്കൾ ഈ ജനസമൂഹത്തിലേക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ, ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ടാക്കി ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അർപ്പിച്ച് അത് മഹാത്മാരെ പ്രതിനിധീകരിക്കുന്നു, അവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മഹാന്മാരാണ്, അള്ളാഹൻ്റെ വലിയുകളാണ്, അവർ തങ്ങളുടെ കാര്യം അള്ളാഹൻ്റെ അടുത്ത് പറയും എന്നൊക്കെയുള്ള വിശ്വാസം പേറി മക്കയിലെ മുശരിക്കുകൾ ഏറ്റവും വലിയ ഗുരുതരമായ ശിർക്ക് ചെയ്ത് ആ വിശ്വാസം വെച്ചു പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ അവരെ വളരെ സ്നേഹപൂർവ്വം, ഗുണകാംക്ഷാപൂർവ്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ അള്ളാഹുവിലേക്ക്, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലേക്ക്, അവനോട് മാത്രം സഹായം ചോദിക്കുന്നതിലേക്ക്, അവനിൽ നിന്ന് മാത്രം ഗുണം പ്രതീക്ഷിക്കുന്നതിലേക്ക്, അവനോട് മാത്രം ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിലേക്ക് അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണം വളരെ, എന്താ പറയുക, തീർത്തും നിരാശാജനകമായ പ്രതികരണം. ഉപദ്രവം, പരിഹസിക്കൽ, ബഹിഷ്കരിക്കൽ, ആക്രമിക്കൽ, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും ഇത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അവരിലേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും അഭിമുഖീകരിച്ച അവസ്ഥയാണ്. വളരെ വ്യക്തമാണ്, ഇവിടെ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത വദ്ദ്, സുവാഹ്, യഊസ്, യഊക്, നസുർ, ഇങ്ങനെ തുടങ്ങിയ വിഗ്രഹങ്ങളോട്. അപ്പോൾ ഇതിലുള്ള സാദൃശ്യം, ഹാദിഹിൽ ഖിസ്സത്തു വ അഷ്ബാഹുഹ, ഈ ഇതൊക്കെ എന്താണ്, ഈ ചരിത്രവും ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ, ഇതൊക്കെ മിൻ അഖ്ബാരിൽ ഗുയൂബി സാലിഫ നൂഹിഹ ഇലൈക്, നബിയെ, മുമ്പ് കഴിഞ്ഞുപോയ ജനതകളുടെ ഈ ചരിത്രങ്ങൾ, വാർത്തകൾ, ഗൈബിയായ അദൃശ്യമായ ഈ വാർത്തകൾ താങ്കൾക്ക് വഹിയായി നൽകുന്നത്, അതൊക്കെ താങ്കളൊരിക്കലും അറിയുന്നവരായിരുന്നില്ല, താങ്കൾക്കോ താങ്കളുടെ ജനതയോ അതിനെക്കുറിച്ചൊന്നും അറിയുന്നവരായിരുന്നില്ല, പക്ഷേ അതൊക്കെ താങ്കൾക്ക് നാം അറിയിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ട എന്താണ്, ആര് താങ്കളെ കളവാക്കിയാലും, ഫസ്ബിർ അലാ തക്ദീബി മൻ കദ്ദബക മിൻ ഖൗമിക, താങ്കളുടെ ജനതയിൽ നിന്ന് ആര് താങ്കളെ കളവാക്കിയാലും, വഅദാഹും ലക്, അവർ ആര് താങ്കളെ ഉപദ്രവിച്ചാലും, ഫ ഇന്ന സനൻസുറുക, താങ്കളെ നാം സഹായിക്കും. നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സഹായിച്ചതുപോലെ, മുമ്പ് അതുപോലുള്ള അമ്പിയാക്കളെ സഹായിച്ചതുപോലെ താങ്കളെയും നാം സഹായിക്കും. അതുമാത്രമല്ല, വന ജഅലു ലാഖിബ തലക് വലി അത്ബാഇക് ഫി ദുനിയാ വൽ ആഖിറ കമാ ഫഅൽനാ ബി ഇഖ്വാനിക്, നാം ഏറ്റവും നല്ല പര്യവസാനം. ഇപ്പോൾ ഉപദ്രവങ്ങൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും ആളുകൾ കൂടുതൽ ശിർക്കിൻ്റെ പക്ഷത്തും നിഷേധത്തിൻ്റെ ഭാഗത്തും ആണെങ്കിലൊക്കെ എന്തൊക്കെയാണെങ്കിലും നജ അലുല്ലാഖിബത്തലക്ക് കാര്യങ്ങളുടെ നല്ല പര്യവസാനം നബിയെ താങ്കൾക്കായിരിക്കും. വലി അത്ബായിക്ക താങ്കളെ ഈ നന്മയിൽ ഈ വിശ്വാസത്തിൽ ഈ സൽക്കർമ്മങ്ങളിൽ പിന്തുടരുന്ന വിശ്വാസികൾക്കും ഇദ്ദുന്യാവല്ല ആഖിറ ഇവിടെ ദുനിയാവിലും ആഖിറത്തിലും കമഫഅൽനാ ബിഅഖ്വാനിക് താങ്കളുടെ സഹോദരങ്ങളായ ബിൽ മുർസലീൻ അമ്പിയാക്കളായ മുമ്പ് കഴിഞ്ഞു പോയ ആ സഹോദരങ്ങളിൽ അമ്പിയാക്കളിൽ നാം ഇതേ നടപടിക്രമങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ എന്തു ചെയ്യുക, ക്ഷമിക്കുക. ഹൈസു നസർനാഹുമല അഴുതായിയും അവരെ ആ അമ്പിയാക്കളെ അവരുടെ ശത്രുക്കൾക്കെതിരെ നാം സഹായിച്ചിട്ടുണ്ട്. കാരണം അത് അല്ലാഹു ഏറ്റെടുത്താണ്. ഇന്നാലനൻസുർ റുസുലന വല്ലദീന ആമനു, തീർച്ചയായും നമ്മുടെ അമ്പിയാക്കളെയും നമ്മുടെ ദൂതന്മാരെയും അവരുടെ കൂടെ വിശ്വസിച്ചവരെയും നാം സഹായിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹു വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹും അൽ മൻസൂറൂൻ, തീർച്ചയായും എൻ്റെ ദൂതന്മാരായ ഇബാദുകൾ അവർക്കുള്ള വാക്കെന്ന മുൻഗണനത്തിൽ ഇന്നഹും ലഹും അൽ മൻസൂറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരാണ്. അത് വളരെ വ്യക്തമായി അള്ളാഹു നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക. ഇന്ന ലാഖിബത്തലിൽ മുത്തഖീൻ, കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് താങ്കൾ എന്തു ചെയ്യുക, ഹംദ്. ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത് പോലെ അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് സ്തുതികൾ അർപ്പിക്കുക. വഷ്കുറുഹു, അവന് ശുക്രുകൾ അർപ്പിക്കുക. വസ്ബിർ അലാ മാ അൻത അലൈഹി, താങ്കൾ എന്തു ചെയ്യുക, ക്ഷമിക്കുക. താങ്കളെന്താണ്, ശരിയായൊരു ദീനിലാണ്, തെളിഞ്ഞൊരു മാർഗത്തിലാണ്. അതുകൊണ്ട് വദ്ദഅവത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്, ക്ഷണം, പ്രബോധനം, അത് കൃത്യമായിട്ട് നിർവഹിക്കുക. കാരണം ഇന്ന ലാഖിബത്തലിൽ മുത്തഖീൻ, ആഖിബത്ത്, കാര്യങ്ങളുടെ പര്യവസാനം, അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹൂദിലെ ഈ 49-ാമത്തെ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്, തൗഹീദിൻ്റെ പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്ന ആശ്വാസവും ഏതൊരു പ്രബോധകനും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകന് ലഭിക്കുന്ന ആശ്വാസവും വളരെ വ്യക്തമായി ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇതാദ്യമായിട്ടൊരു സംഭവമൊന്നല്ല, ഈ നന്മയിലേക്ക് വളരെ ഗുണകാംക്ഷയോടെ സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടും ഈ തെറ്റായ നിലപാട് സ്വീകരിക്കുകയും നിരാശാജനകമായ മാർഗം സ്വീകരിക്കുകയും ഉപദ്രവത്തിൻ്റെ പരിഹാസത്തിൻ്റെ അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നബിയെ സങ്കടപ്പെടേണ്ട, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, മുമ്പ് താങ്കളുടെ സഹോദരങ്ങളായ അമ്പിയാക്കൾ അള്ളാഹു സഹായിച്ചതുപോലെ. താങ്കൾ ക്ഷമിക്കുക, താങ്കളുടെ മുമ്പ് സഹോദരങ്ങളായ അമ്പിയാക്കൾ ക്ഷമിച്ചതുപോലെ. കാര്യങ്ങളുടെ നല്ല പര്യവസാനം അത് മുത്തഖീങ്ങൾക്ക് ഉള്ളതാണ് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് വചനങ്ങളാണെന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. 47-ാമത്തെ വചനം, മറ്റൊന്ന് 48. 47-ാമത്തെ വചനത്തിൽ നൂഹ് നബി അലൈഹി സ്സലാമിനെ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവർ, ഈ രോഗം അവസാനിക്കുന്നതുവരെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹവും കാരുണ്യവും ഉണ്ട് എന്നുള്ളതും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് കഴിഞ്ഞു പോയ നബിമാരുടെ ചരിത്രം ഓർമ്മിപ്പിച്ച് ക്ഷമയോടുകൂടി മാർഗത്തിൽ നിലകൊള്ളാനുള്ള സുവിശേഷവും ആശ്വാസവുമാണ് 48-ാമത്തെ വചനത്തിലുള്ളത്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്ന് സൂറത്തു ഹൂദിലെ 47-48 വചനങ്ങളാണ് ജംഷീർ സലാഹി നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറ അൽ അംബിയ 10 മുതൽ 40 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് അബ്ദുള്ള അൽ ഖലഫ്.
1: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് 398-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കെതീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 398-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം, കൃത്യമായ രൂപത്തിൽ പാരായണം നിർവഹിക്കാൻ സഹായകമാകുന്ന വിവരണം. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെ വചനങ്ങളുടെ പഠനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. 29-ാമത്തെ ജുസ് തബാറക ജുസിലെ സൂറത്തു മുൽക്ക് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

0: 28-ാമത്തായത്ത് ഖുൽ അറഅയ്തും, ഇവിടെ അറഅയ്തും അറഅയ്തും ഹംസ ശ്രദ്ധിക്കണം. അറഅയ്തും എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹംസയുടെ ഉച്ചാരണം അല്ലെങ്കിൽ ശബ്ദം കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അറഅയ്തും അറഅയ്തും എന്ന് ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും ഇത് കണ്ട ഖുല്ല, അവിടെ ഒന്നാമത്തെ ഹംസയും അങ്ങനെ കൂട്ടി ഓതുമ്പോൾ പോകുന്നു ഖുൽ അറഅയ്തും ഖുൽ അറഅയ്തും. ഖുൽ അറഅയ്തും എന്ന് വായിക്കുക. ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ ഇൻ അഹ്ലകനിയ, നൂനിനെ കൊണ്ടാണ് നഹ്ലക്കനിയ എന്നാണ് പറയുന്നത്. ഇൻ അഹ്ലക്കനിയ എന്ന് പറയണം. ഇൻ അഹ്ലക്കനിയല്ലാഹു വമൻ മഅയ വമൻ മഅയ, സുക്കൂനുള്ള നൂനിന് ശേഷം മീം, ഇത് ഗാം കാമിൽ. വമൻ മഅയ ഔ റഹിമന റഹി ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ ഫമൻ യു, നൂനിന് ശേഷം യ, ഇദ്ഗാം നാഖിസ്. ഫമൻ യുജീറു യുജീറുൽ കാഫിരീന മിൻ അദാബിൻ മിൻ അദാബിൻ മിൻ അദാബിൻ, പരായണത്തിൽ മിൻ അദാബിൻ എന്നായിരിക്കും വരിക. മിൻ അദാബിൻ അലീം മിൻ അദാബിൻ അലീം നലീം, കണ്ട അവിടെയും തെറ്റാണ്. മിൻ അദാബിൻ അലീം, അതാണ് ഇൽഹാർ. തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ. മിൻ അദാബിൻ അലീം, അങ്ങനെ കൃത്യമായിട്ട് എടുത്തു ഓതണം. ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വ അലൈഹി തവക്കൽന. ഖുൽ ഹുവർ റഹ്മാനു റഹ്മാൻ, ഖുൽ ഹുവർ റഹ്മാനു അല്ല, ഖുൽ ഹുവർ റഹ്മാൻ അർറഹ്മാൻ ഹ, ആമന്ന ബിഹി വ അലൈഹി തവക്കൽന വ അലൈഹി തവക്കൽന. ഇനി അവിടെ ഓതുമ്പോൾ ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബി വാലൈ തവക്കൽന വാലൈ തവക്കൽന, അവിടെ ഹ ധാരാളം അക്ഷരങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്നു, മഹ്റജ് മാറുന്നു, ഹർക്കത്തുകൾ പോലും മാറുന്ന അക്ഷരങ്ങൾ പോലും മാറുന്ന അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്ന എന്തെല്ലാം അവസ്ഥകളാണ് സാധാരണ ഒരു ഖിറാഅത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വാലൈഹി തവക്കൽന ഫസതഅലമൂൻ ഫസതഅ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ ഫീ ളലാൽ മൻ ഹുവ മൻ ഹുവ, രണ്ടു മാറ്റുണ്ട്. ഫീ ളലാലിൻ ഫീ ളലാലിൻ, ബാദിൻ്റെ ഉച്ചാരണം ദ ദ. ളലാലിൻ മുബീൻ, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. 30-ാമത്തെ ആയത്തിൽ ഖുൽ അറഅയ്തും, നേരത്തെ പറഞ്ഞതുപോലെ ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തുമല്ല ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, രണ്ടും മാറ്റാണ്. ഇൻ അസ്ബഹ ഇൻ അസ്ബഹ, അവിടെ അസ്ബഹ എന്ന് പറയുന്നതിന് പകരം നസ്ബഹ എന്നാവുന്നു, അതും ശ്രദ്ധിക്കുക. ഇൻ അസ്ബഹ മാഉകും മദ് മുത്തസിൽ മാഉകും ഗൗറാ, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഗൗറ, ഇനി കൂട്ടി ഓതുകയാണെങ്കിലോ ഗൗറൻ ഫമൻ, തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫാ ബിഗുന്ന. ഫമൻ യതീകും ഇദ്ഗാം നാഖിസ്. യതീകും ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. യതീകും യതീകും അല്ല, യതീകും എന്നായിരിക്കും അധികവും നമ്മളൊക്കെ ഓതാറുള്ളത്. ഫമൻ യതീകും ഇങ്ങനെ. യതീകും ബിമാഇൻ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി. ബിമാ ഇൻ മദ് മുത്തസിൽ, അതുപോലെ തന്നെ മ ഇൻ മഇൻ, തൻവീന് ശേഷം മീം, ഇത് ഗാം കാമിൽ. മഇൻ മദ് ആയിരുന്നു സുക്കൂൻ. അപ്പോൾ നിയമങ്ങളൊക്കെ, തജ്വീദ് നിയമങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടു മനസ്സിലാക്കി, പരമാവധി അതിനനുസരിച്ച് ഓതുവാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പാരായണത്തിൽ ഉണ്ടാവുന്ന തെറ്റുകൾ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം.
1: ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ.

0: സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി. സൂറത്ത് മുൽക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിലൂടെ സൂറത്തു നാസ് മുതൽ ഇങ്ങനെ മുകളിലോട്ട് സൂറത്ത് മുൽക്ക് വരെ, അഥവാ ഈ രണ്ട് ജുസും 30, 29 ഈ രണ്ട് ജുസുകൾ നമ്മൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ചും നമ്മൾ കേട്ടു മനസ്സിലാക്കി. ഈ ഒരു രണ്ട് ജുസ് അല്ലെങ്കിൽ ഇത്രയും സൂറത്തുകൾ കേട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സൂറത്തുകളിലൊന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തെറ്റുവരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം നമ്മൾ ഓരോ അക്ഷരങ്ങളും ഹറക്കത്തുകളും എടുത്ത് പറയേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതിൽ ഏത് രൂപത്തിലാണ് തെറ്റുകൾ വരുന്നത്, അബദ്ധങ്ങൾ വരുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ വളരെ നന്നായിട്ട് പാരായണം ചെയ്യണം. തെറ്റുകൾ കൂടാതെ, അക്ഷരങ്ങൾ മാറാതെ, ഹറക്കത്തുകൾ മാറാതെ, അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ, പലതരത്തിലുള്ള തെറ്റുകളാണ് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള തെറ്റുകൾ, അത് തന്നെ ധാരാളം ഉണ്ടാകും. ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും, അഥവാ സുക്കൂനുള്ള ഒരു അക്ഷരത്തിന് ശേഷം വരുന്നത്, അത് കൂട്ടി ഓതുമ്പോൾ ധാരാളം തെറ്റുകൾ ആ സുക്കൂനുള്ള അക്ഷരത്തോടു കൂടി വായിക്കുന്ന ഒരു അവസ്ഥയാണ് അധികവും ഉണ്ടാവാറുള്ളത്. അതുതന്നെയാണ് പൊതുവായിട്ടുള്ള തെറ്റുകൾ. ഏറ്റവും കൂടുതൽ തെറ്റ് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഇൻഷാല്ലാ ധാരാളമായിട്ട് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി തെറ്റുകൾ കൂടാതെ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെടുത്ത ക്ലാസ്സുകളും കേട്ടു മനസ്സിലാക്കിയ നമ്മളും എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇന്നത്തെ പരിപാടി സമാപിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ്സെടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുശുക്കൂർ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം സൂറത്തു ഹാക്കയുടെ 1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

ഹാഫീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ഹാക്കയുടെ 1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: جزاكم الله خيرا.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി. ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: Peace Radio. Tune to reality.
5: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം, പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
7: ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഫർദിസ് സമദിൽ ഹമീദിൽ മജീദ്, വസ്സലാത്തു വസ്സലാമു على المبعوث رحمة للعالمين وعلى آله وصحبه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد, 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത്. 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ. ഇത് ഓരോ തവണയും വഹിയായി ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ അതോ എപ്രകാരമാണോ ഓതിക്കൊടുത്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും മനഃപ്പാഠമാക്കുകയും അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മധ്യയുള്ള ഒരു ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. മറ്റ് ഒരു അറബി രചനയും ഇതുപോലെ ഓതുന്നതായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ള തൻ്റെ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ അവരുടെ ശിഷ്യന്മാർക്ക്, താബിഅകൾക്ക്, അവരവരുടെ ശിഷ്യന്മാർക്ക് അങ്ങനെ ഇതൊരു ശൃംഖലയായി നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അത് എപ്രകാരമായിരിക്കണമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ട പ്രകാരം തന്നെയാണ് ഓതേണ്ടത് എന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാനാവും. സൂറത്തുൽ ബഖറ 121 ആയത്തിൽ ഇക്കാര്യം അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി ഉലാഇക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലാഇകഹുൽ ഖാസിറൂൻ. നാം വേദം നൽകിയവർക്ക് അവർ അത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നവരാണ്, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. ആരതിനെ അവിശ്വസിച്ചുവോ നിഷേധിച്ചുവോ അവർ നഷ്ടക്കാർ തന്നെയാണ് എന്നാണ് ആയത്തിൻ്റെ നേരെ ഏകദേശ അർത്ഥം. അവിടെ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി, യത്തുലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഓതുന്നു. ഹക്ക തിലാവത്തിഹി, എങ്ങനെയാണ് ഓതേണ്ടത്? അതിൻ്റേതായ രൂപത്തിൽ തന്നെ, ഒരു വ്യത്യാസവും കൂടാതെ. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ ഓതുന്നവരാണവർ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ ഹക്കുത്തിലാവ, ഓതേണ്ട രൂപം എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓതുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലിൽ വറത്തിലിൽ ഖുർആനെ തിർത്തീല, ഖുർആൻ സാവകാശം അക്ഷരസ്ഫുടതയോടെ ഭംഗിയായി ഓതണം എന്നും ഖുർആൻ അവിടെ കൽപ്പിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക്കും അൻ തഖറഉ കമാ ഉല്ലിംതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഖറഉ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം. കമാ ഉല്ലിംതും, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതണം എന്ന് റസൂലുള്ള കൽപ്പിക്കുന്നു. യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഉസൂലി നിയമമനുസരിച്ച് അൽ അമ്രു യക്തലിൽ വുജൂബ്, കൽപ്പന റസൂലോ അള്ളാഹു ഒരു കൽപ്പന ചെയ്താൽ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പോൾ ഇവിടെ യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ഓതണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓതാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അത് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കേട്ട് തെറ്റുകൾ തിരുത്തി തന്നെ പഠിച്ചാൽ മാത്രമേ ഖുർആൻ അതിൻ്റെ ഹക്ക തിലാവത്ത് ഓതേണ്ട മുറപ്രകാരം നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതിന് ഉള്ള നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ, അഹ്കാമു തജ്വീദ് എന്നാണ് പറയുക. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ശിഷ്യൻ സൂറത്തു തൗബയിലെ ഇന്നമ സദഖാത്തുൽ ഫുഖറാ വൽ മസാക്കീൻ എന്ന ആയത്ത് ഓതുകയാണ്. അപ്പോൾ ഇന്നമ സദഖാത്തുൽ ഫുഖറാ വൽ മസാക്കീൻ എന്ന് ഓതിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, മാ ഹാക്കദ അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമല്ല ഞങ്ങൾക്ക് റസൂലുള്ളാ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ചെയ്തു, അതെങ്ങനെയാണ് ഓതേണ്ടത്? അപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ. ഫുഖറാഇ എന്നത് മദ്ദോടുകൂടി ഓതിക്കൊടുത്തു എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടിൽ തബറാനിയും അതുപോലെ അൽബാനിയും ഇബ്നുൽ ജൗസിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ചുരുക്കം, വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് അത് കേട്ട് അതുപോലെ ഓതി തെറ്റുകൾ തിരുത്തി വീണ്ടും ഓതിക്കൊടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതി പഠിക്കുക എന്ന കാര്യം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശ്രദ്ധയോടുകൂടി പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
7: നാം ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് നാം കേട്ടത്.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുല്ല മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.